0: പേസ് ഖുർആൻ റേഡിയോ തൻസീൽ അവസാനിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ 51 മുതൽ അവസാനം വരെയും സൂറത്തു നൂർ മുഴുവനായും സൂറത്തു ഫുർഖാൻ 1 മുതൽ 60 വരെയുമുള്ള വചനങ്ങളാണ് തൻസീൽ പരിപാടിയിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി വാദി അൽ യമാനി.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ.

0: وإن ربك لهو العزيز الرحيم.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്ത് അഷ്ഷുറയിലെ 15 മുതൽ 122 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാരി ഷെയ്ഖ് സലാഹ് അൽ ബുദൈർ.
2: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
3: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 ജൂലൈ 16 വ്യാഴം, ഹിജ്റ വർഷം 1448, മുഹറം 30. ഹിജ്റ വർഷം 1448, സഫർ 1. വിശുദ്ധ ഖുർആന്റെ മധുരമേറിയ പാരായണങ്ങളിലൂടെ മനസ്സിന് ശാന്തിയും ജീവിതത്തിന് മാർഗദർശനവും പകരുന്ന പീസ് ഖുർആൻ റേഡിയോയുടെ മറ്റൊരു അനുഗ്രഹീതമായ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഖുർആനെ സ്നേഹിക്കുന്ന ഓരോ ഹൃദയത്തിനും ഈ സമയം അനുഗ്രഹമാകട്ടെ.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ കാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന തൻസീലിൽ വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൻ്റെയും സൂറത്തു സ്വാദിൻ്റെയും വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത കാരി വദി അലി അമാനി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടുകഴിഞ്ഞത് തൻസീൽ, വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൻ്റെയും സൂറത്തു സ്വാദിൻ്റെയും വചനങ്ങൾ പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി വദി അലിയമാനി.
1: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.

0: നമ്മൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ തൗബ 9-ാം അധ്യായം 73 മുതൽ 89 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സലാമ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذي

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരയണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. സൂറ തഖ്വീർ ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയ്യിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് സൂറത്തു തക്വീറാണ്, 29 ആയത്തുകൾ അതിലുണ്ട്. സൂറത്തു തക്വീർ 81-ാമത്തെ സൂറത്താണ്. അതിലെ തജ്വീദിൻ്റെ നിയമങ്ങൾ നോക്കാം, ശ്രദ്ധിക്കട്ടോ. വഇദൻ നുജൂമുൻ ഇൻകദറത്ത്, നൂനുസാക്കിനക്ക് ശേഷം ഖാഫാണ്. അപ്പോൾ ഏതാ നിയമം? ഇഖ്ഫാ, നന്നായിട്ട് മണിച്ചു, മീൻശരി പോലെ. പിന്നെ സുയ്യറത്ത് ഇദൽ അഷാറത്ത്. പിന്നെ ബി അയ്യിദംബിൻ, ആ നൂനെ മീമാക്കി മാറ്റണം, എന്നിട്ട് ഊന്നത്തോട് കുടിച്ചരിക്കുക. ദംബിൻ, അങ്ങനെ എങ്ങനെ? പിന്നെ ഇഖ്ഫാവാണ്. പിന്നെ ഇത് സമാ കുശത്ത് മദ് സമാ മദ് മദ് മുത്തസിൽ അലിമത്ത് നഫ്സുമ്മ തൻവിന് ശേഷം മീമ് ഇത് കാമ്പി ഒന്ന വസ്സബ്ഹ ഇദ തനഫസ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഇന്നഹു അവിടെ ഒരു ചെറിയ വാവ് ഉള്ളതുപോലെ ഉച്ചരിക്കണം. ഇന്നഹു ഇന്നഹു എന്ന് പറഞ്ഞാൽ പോരാ, ഇന്നഹു റഖൗലു. പിന്നെ റസൂലിൻ കരീം, റസൂലിൻക ഇഖ്ഫാ. ദീ ഖുവ്വത്തിൻ തൻവിന് ശേഷം ഐനാണ് ഇൽഹാർ, ഒട്ടും മണിക്കേണ്ടതില്ല. പിന്നെ ഇന്ദ, എന്തെന്താ വേണ്ടത്? നൂനുസാക്കിനക്ക് ശേഷം ദാലാണ്. അപ്പോൾ ഇഖ്ഫാ ഇന്ദ ദിൽ അർശി മക്കീൻ മുത്താഇൻ സമ്മ, അത് വീണ്ടും ഇഖ്ഫാ ത ആണ്. അമീൻ. ഒമാ സാഹിബ് കുംബി മജ്നൂൻ, صاحب كنبي ولقد رآه بالأفق المبين وما هو الغيب بظنين بقول شيطان الر شيطان الر أو إدغام بلا غنى تنوين شاشم رآن فإن تذهبون إنه إلا ذكر لل أو تنوين شاشم لا معنى وطم غنة الله ذكر لل بنا لمن شاء لمن شاء نون ساكنك شاشم شينان إخفاء أنه يتمنكيا شاء مدد പിന്നെ മിൻകും തന്വിന് ശേഷം കാഫാണ്. ഇഖ്ഫാ. പിന്നെ അയ്യസ്തഖീം ഇദ്ഗാം ബിഗുന്ന അയ്യ വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹ് ഒക്കെ മദ് ഇല്ലാ അയ്യ തന്വിന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന. ആ അപ്പം കോദാം. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം.
3: أعوذ بالله من الشيطان الرجيم.
2: بسم الله الرحمن الرحيم.

0: الجحيم سعرت
1: وإذا الجحيم سعرت
0: وإذا الجنة أزلفت.

0: 아니야. 오늘이.
1: 리만샤민궁 아이에스리.

0: ആമീൻ. അൽഹംദുലില്ലാ, അപ്പം ഈ സൂറത്ത് കഴിഞ്ഞു. അടുത്തത് അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നമ്മൾ ഇതുവരെ കേട്ടത് പാരായണ പഠനം സൂറ തഖ്വീർ. നമുക്ക് വേണ്ടി

0: وزال منقلبه. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
2: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്ക് സൂറ അന്നിസയിലെ 145 മുതൽ 151 കൂടിയ വചനങ്ങൾ പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുറാൻ സൂറ അൽ ഖസസ് 60 മുതൽ 75 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് സലാഹ് അൽ ബുദൈർ.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
4: അധ്യായം 83, സൂറത്തുൽ മുത്തഫിഫീൻ. അളവിൽ കമ്മി വരുത്തുന്നവർ. വചനങ്ങൾ 36.
5: ഈ അധ്യായം മക്കയിൽ അവതരിച്ചതോ മദീനയിൽ അവതരിച്ചതോ എന്ന വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. മക്കി സൂറത്തുകളിൽ അവസാനത്തേതാണെന്നും മദനി സൂറത്തുകളിൽ ആദ്യത്തേതാണെന്നും മറ്റും വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം വന്നിരിക്കുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ അവിടെയുള്ളവർ അളത്തത്തിൽ ഏറ്റവും അധികം മോശം വരുത്തുന്നവരായിരുന്നു. അപ്പോൾ അള്ളാഹു സൂറത്തുൽ മുത്തഫിഫീൻ അവതരിപ്പിച്ചു. അപ്പോൾ അവർ അളത്തം നന്നാക്കി. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്ന ഉടനെയാണ് ഇത് അവതരിച്ചതെന്നാകുന്നു. അള്ളാഹു ഇന്നറിയാം.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
4: വൈലുൻ, മഹാനാശം. ലിൽ മുത്തഫിഫീൻ, അളവു കുറക്കുന്നവർക്കാണ്, കബളിപ്പിച്ചെടുക്കുന്നവർക്കാണ്.
6: വൈലുൻ ലിൽ മുത്തഫിഫീൻ,
4: അളവിൽ കുറക്കുന്നവർക്ക് മഹാനാശം.
6: വചനം 2.
4: അല്ലദീന, യാതൊരു കൂട്ടർ. ഇദക്താലു, അവർ അളന്നു വാങ്ങിയാൽ. അലന്നാസ്, ജനങ്ങളോട്. യസ്തൗഫൂൻ, അവർ പൂർത്തിയാക്കിയെടുക്കും.
6: അല്ലദീന ഇദക്താലു അലന്നാസ് യസ്തൗഫൂൻ,
4: അതായത് യാതൊരു കൂട്ടർക്ക് അവർ ജനങ്ങളോട് അളന്നു വാങ്ങുന്നതായാൽ അവർ അളവ് പൂർത്തിയാക്കിയെടുക്കും.
6: വചനം 3.
4: വഇദാ കാലൂഹും, അവർ അവർക്കു അളന്നുകൊടുത്താൽ. ഔ വസനൂഹും, അല്ലെങ്കിൽ അവർക്കു തൂക്കിക്കൊടുത്താൽ. യുഹ്സിറൂൻ, അവർ നഷ്ടം വരുത്തും.
6: വഇദാ കാലൂഹും ഔ വസനൂഹും യുഹ്സിറൂൻ,
4: അവർക്ക് അങ്ങോട്ട് അളന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ തൂക്കിക്കൊടുക്കുകയോ ചെയ്യുന്നതായാൽ അവർ ജനങ്ങൾക്ക് നഷ്ടം വരുത്തുകയും ചെയ്യും.
6: വചനം 4.
4: അലാ യദുന്നു, വിചാരിക്കുന്നില്ലേ. ഉലായിക, അക്കൂട്ടർ. അന്നഹും മബ്ഊസൂൻ, അവർ എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്.
6: അലാ യദുന്നു ഉലായിക അന്നഹും മബ്ഊസൂൻ,
4: അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ തങ്ങൾ മരണാനന്തരം എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്.
6: വചനം 5.
4: ലിയൗമിൻ അളീം, ഒരു വമ്പിച്ച ദിവസത്തേക്ക്.
6: ലിയൗമിൻ അളീം,
4: വമ്പിച്ച ഒരു ദിവസത്തിങ്കിലേക്ക്.
6: വചനം 6.
4: യൗമയഖൂമു, എഴുന്നേറ്റ് വരുന്ന ദിവസം. അന്നാസു, മനുഷ്യർ. ലിറബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബിങ്കലേക്ക്, ലോകരക്ഷിതാവിങ്കലേക്ക്.
6: യൗമ യഖൂമു അന്നാസു ലിറബ്ബിൽ ആലമീൻ.
4: അതെ, ലോകരക്ഷിതാവിങ്കലേക്ക് ജനങ്ങൾ എഴുന്നേറ്റ് വരുന്ന ദിവസം.
5: ജാതിമതഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിധിയാണ് അളവിലും തൂക്കത്തിലും അന്യരെ കബളിപ്പിക്കുന്നത് തെറ്റാണെന്ന്. പക്ഷേ അതേസമയത്ത് ഈ അക്രമം ജനമധ്യേ സർവത്ര നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ ഇങ്ങോട്ട് വാങ്ങുന്നതിനും അങ്ങോട്ട് കൊടുക്കുന്നതിനും വെവ്വേറെ അളവു താപ്പുകളും തൂക്കക്കട്ടികളും ഉപയോഗിക്കലും പതിവാണ്. ഈ സ്വഭാവത്തെ അള്ളാഹു എത്രമാത്രം ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നതെന്ന് നോക്കുക. ഒന്നാമതായി അവർക്ക് വമ്പിച്ച നാശമാണുള്ളതെന്ന് താക്കീത് ചെയ്തു. പിന്നീട് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് അതിനുത്തരം പറയേണ്ടി വരുമെന്നും ശക്തിയായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. ഇത്തരം തോന്നിയവാസങ്ങളും അക്രമങ്ങളും ചെയ്യുന്നവർക്കുണ്ടാകുന്ന ശിക്ഷാനുഭവങ്ങളെക്കുറിച്ച് തുടർന്നുള്ള വചനങ്ങളിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ലാത്ത ഒരു മഹാപാതകമാണിതെന്ന് പറയേണ്ടതില്ല. എന്നാൽ മറ്റേത് സമുദായത്തെക്കാളും ഈ പാപകൃത്യത്തിൽ നിന്ന് ഒഴിവായിരിക്കേണ്ടുന്ന മുസ്ലിങ്ങളുടെ ഇന്നത്തെ നില വളരെ പരിതാപകരമാകുന്നു. പലരും അതൊരു കച്ചവട സാമർഥ്യമായിട്ട് പോലും കരുതി വരുന്നു. ഇങ്ങനെയുള്ളവർ അവർ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളാണെങ്കിൽ 4 മുതൽ 6 വരെയുള്ള വചനങ്ങളിലെ ഈ ഗൗരവപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടി എന്തു പറയുമെന്ന് സ്വയം ആലോചിക്കേണ്ടതാണ്. അളത്തത്തിലും തൂക്കത്തിലും കബളിപ്പിക്കുന്നതിനെപ്പറ്റി ഇവിടെ മാത്രമല്ല, ഒന്നിലധികം സ്ഥലങ്ങളിൽ വേറെയും അള്ളാഹു കർശനമായി നിരോധിച്ചിട്ടുള്ളത് കാണാം. സൂറത്ത് റഹ്മാനിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ, ഷുഅറായിലെ 181 മുതൽ 183 വരെയുള്ള ആയത്തുകൾ, സൂറത്ത് അൻആമിലെ 152 ആയത്ത്, സൂറത്ത് ഇസ്രായിലെ 35 ആയത്ത് മുതലായവ നോക്കുക. ഷുഅയ്ബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പ്രബോധനം ചെയ്ത ഒരു പ്രധാന വിഷയം തന്നെ അതായിരുന്നുവെന്ന് സൂറത്ത് ഷുഅറായിലെ വചനങ്ങളിൽ കാണാവുന്നതാണ്. അത് അനുസരിക്കാതിരുന്ന ആ ജനത അനുഭവിച്ച ശിക്ഷ പ്രസിദ്ധമാണ്. അളത്തത്തിലും തൂക്കത്തിലും മര്യാദ പാലിക്കുവാൻ കൽപ്പിച്ചതിനെ തുടർന്ന് സൂറത്ത് ഇസ്രായിലെ ആയത്തിൽ അത് വളരെ ഗുണകരമായതും കൂടുതൽ നല്ല പരിണാമം ഉണ്ടാക്കുന്നതുമാണ്. ദാലിക ഖൈറും വ അഹ്സനു തഅ്വീല എന്ന് അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഈ കൃത്യം പാലിക്കാതിരുന്നാൽ ഉണ്ടായേക്കുന്ന ഐഹികമായ കെടുതിയെപ്പറ്റി ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നതും വളരെ ശ്രദ്ധേയമാകുന്നു. ഹദീസ് ഇതാണ്: 5 കാര്യങ്ങൾക്കു പകരം 5 കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ആരോ ചോദിച്ചു, എന്താണ് 5 കാര്യത്തിനു 5 കാര്യം എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതൊരു ജനതയും വാഗ്ദത്തം ലംഘിക്കുന്നതായാൽ അള്ളാഹു അവരിൽ അവരുടെ ശത്രുവിന് അധികാരം നൽകാതിരിക്കയില്ല. അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്ത നിയമപ്രകാരം അവർ വിധി നടത്തുന്നതായാൽ അവരിൽ ദാരിദ്ര്യം പരക്കാതിരിക്കുകയുമില്ല. അവരിൽ നീചവൃത്തി പരസ്യമായി തീർന്നാൽ അവരിൽ മരണം പരക്കാതിരിക്കയില്ല. അവർ അളവ് കുറക്കുന്നതായാൽ അവർക്ക് ഉൽപ്പാദനം അഥവാ വിളവ് തടയപ്പെടുകയും ക്ഷാമം പിടിപെടുകയും ചെയ്യാതിരിക്കയില്ല. അവർ സക്കാത്ത് മുടക്കുന്ന പക്ഷം അവർക്ക് മഴ തടസ്സം ചെയ്യപ്പെടാതിരിക്കയില്ല. അല്പം തുറന്ന മനസ്സോടെ ചിന്തിച്ചു നോക്കുന്ന ഏവർക്കും ഈ നബിവചനത്തിന്റെ പുലർച്ച കണ്ടറിയുവാൻ പ്രയാസമില്ല തന്നെ.
6: വചനം 7.
4: കല്ല, വേണ്ട, അങ്ങനെയല്ല. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ ഫുജ്ജാരി, തോന്നിയവാസികളുടെ. ലഫീ സിജ്ജീൻ, സിജ്ജീനിൽ തന്നെ.
6: കല്ല ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ.
4: വേണ്ട, നിശ്ചയമായും തോന്നിയവാസികളുടെ ഗ്രന്ഥം സിജ്ജീനിൽ തന്നെയായിരിക്കും.
6: വചനം 8.
4: വമ അദ്റാക, നിനക്ക് അറിയിച്ചതെന്താണ്? മാ സിജ്ജീൻ, സിജ്ജീൻ എന്തെന്ന്?
6: വമാ അദ്റാക മാ സിജ്ജീൻ,
4: സിജ്ജീൻ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത്?
6: വചനം 9.
4: കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. മർക്കൂം, എഴുതപ്പെട്ട.
6: കിതാബും മർക്കൂം,
4: ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമത്രേ അത്.
5: സിജ്ജീൻ എന്നതുകൊണ്ട് വിവക്ഷ എന്താണെന്ന് സൂക്ഷ്മമായി പറയുവാൻ നമുക്കറിഞ്ഞുകൂടാ. ദുർമാർഗികളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രമാണെന്നും നരകം തന്നെയാണെന്നും മറ്റും പറയപ്പെട്ടിരിക്കുന്നു. അള്ളാഹു ആലം. അത് എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത് എന്ന ചോദ്യം അതിൻ്റെ ഭയങ്കരതയും ഗൗരവവും ചൂണ്ടിക്കാട്ടുകയാണ്. 9 സിജ്ജീനിൻ്റെ ഒരു നിർവചനമായിട്ടല്ല, ആ ഗ്രന്ഥത്തിൻ്റെ ഒരു വിവരണമായിട്ടാണുള്ളത്. എല്ലാം ലിഖിതം ചെയ്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒന്നാണത് എന്ന് സാരം.
6: വചനം 10.
4: അന്നു മഹാനാശം, ലിൽ മുകദ്ദിബീൻ, വ്യാജമാക്കുന്നവർക്കാണ്. വ്യാജമാക്കുന്നവർക്കു അന്നത്തെ ദിവസം മഹാനാശം.
6: വചനം 11.
4: അല്ലദീന യുകദ്ദിബൂന, അതായത് വ്യാജമാക്കുന്നവർക്ക്. ബിയൗമിദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസത്തെ.
6: അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ,
4: അതായത് പ്രതിഫല നടപടിയുടെ ദിവസത്തെ വ്യാജമാക്കുന്നവർക്ക്.
6: വചനം 12.
4: ഒമാ യുകദ്ദിബു ബിഹി, അതിനെ വ്യാജമാക്കയില്ലതാനും. ഇല്ലാ കുല്ലു മുഅ്തദിൻ, എല്ലാ അതിരുവിട്ടവനുമല്ലാതെ. അതീം, മഹാപാപിയായ.
6: വമാ യുകദ്ദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അതീം,
4: മഹാപാപിയായ എല്ലാ അതിരുവിട്ടവനുമല്ലാതെ അതിനെ വ്യാജമാക്കുകയില്ലതാനും.
6: വചനം 13.
4: ഇദാ തുത്ല അലൈഹി, അവന് ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ. ആയാതുന, നമ്മുടെ ആയത്തുകൾ. ഓല, അവൻ പറയും. അസാതീറു, പഴങ്കഥകളാണെന്ന്. അൽ ഔവലീൻ, ആദ്യത്തവരുടെ.
6: ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ ഔവലീൻ,
4: അവന് നമ്മുടെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ അവൻ പറയും, പൂർവികന്മാരുടെ ഐതിഹ്യങ്ങളാണ് ഇതൊക്കെ എന്ന്.
5: ഈ എല്ലാ കാലത്തും ഈ കാലത്ത് കൂടുതലും അനുഭവത്തിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണിത്. അള്ളാഹു നിശ്ചയിച്ച നിയമാതിർത്തികളും ധാർമ്മിക നിയമങ്ങളും അതിൽ ലംഘിച്ചുകൊണ്ട് പാപകരവും കുറ്റകരവുമായ ദുർവൃത്തികളിൽ മുഴുകിയവർ വേദവാക്യങ്ങളും മതലക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ അത് പഴഞ്ചനാണ്, ഐതിഹ്യമാണ്, പിന്തിരിപ്പനാണ് എന്നിത്യാദി വാക്കുകൾ പറഞ്ഞ് പരിഹസിച്ച് തൃപ്തിയടയുക. ഇതിനുള്ള കാരണം അടുത്ത വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം.
6: വചനം 14.
4: കല്ല, അങ്ങനെയല്ല, വേണ്ട. ബൽ റോന, പക്ഷേ എങ്കിലും കരപിടിച്ചിരിക്കുന്നു. അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ. മാ കാനു, അവരായിരുന്നത്. യക്സിബൂൻ, സമ്പാദിക്കും, പ്രവർത്തിച്ചുണ്ടാക്കും.
6: കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനു യക്സിബൂൻ,
4: അങ്ങനെയല്ല, പക്ഷേ അവർ പ്രവർത്തിച്ചു സമ്പാദിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറപിടിച്ചിരിക്കുന്നു.
6: വചനം 15.
4: കല്ല, വേണ്ട. ഇന്നഹും, നിശ്ചയമായും അവർ. അറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്ന്. യൗമ ഇദിൻ, അന്നത്തെ ദിവസം. ലമഹ്ജൂബൂൻ, മറയിടപ്പെട്ടവർ തന്നെ.
6: കല്ല ഇന്നഹും അറബ്ബിഹിം യൗമ ഇദിൻ ലമഹ്ജൂബൂൻ,
4: വേണ്ട, നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരത്രേ.
6: വചനം 16.
4: ثم انهم, പിന്നെ നിശ്ചയമായും അവർ. ലസാലു, കടക്കുന്നവർ തന്നെ, കരിയുന്നവർ തന്നെ. അൽജഹീം, ജ്വലിക്കുന്ന അഗ്നിയിൽ.
6: ثم انهم لصال الجحيم,
4: പിന്നെ നിശ്ചയമായും അവർ ജ്വലിക്കുന്ന അഗ്നിയിൽ കടന്നു കരിയുന്നവർ തന്നെ.
6: വചനം 17.
4: ثم يقال, പിന്നെ പറയപ്പെടും. ഹാദല്ലദി, ഇതത്രേ. കുന്തും ബിഹി, അതിനെ നിങ്ങളായിരുന്നു. തുകദ്ദിബൂൻ, വ്യാജമാക്കും.
6: സുമ്മ യഖാലു ഹാദല്ലദി കുന്തും ബിഹി തുകദ്ദിബൂൻ,
4: പിന്നെ അവരോട് പറയപ്പെടും, ഇതത്രേ നിങ്ങൾ വ്യാജമാക്കിക്കൊണ്ടിരുന്നത്.
5: അബൂ ഹുറൈറ റളിയല്ലാഹുഅൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ഒരു അടിയാൻ ഒരു പാപം ചെയ്താൽ അത് അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായിത്തീരും. അതിൽ നിന്ന് അവൻ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അത് അവൻ്റെ ഹൃദയം തുടച്ചു നന്നാക്കുകയും ചെയ്യും. പാപം വർദ്ധിച്ചാൽ അതും വർദ്ധിക്കും, അഥവാ കറുപ്പും വർദ്ധിക്കും. അതാണ് അള്ളാഹു ഇങ്ങനെ പ്രസ്താവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 വചനം ഓതുകയുണ്ടായി: പാപങ്ങൾ വർദ്ധിക്കും തോറും ഹൃദയം കറപിടിക്കുകയും അങ്ങനെ അതിലേക്ക് നല്ലതൊന്നും പ്രവേശിക്കാതാവുകയും ചെയ്യുന്നു. പശ്ചാത്താപമാണ് ഈ കറ നീക്കുവാനുള്ള ഏക ഔഷധം എന്നത്രേ ഹദീസിൻ്റെ സാരം. അന്ന് ദുർജനങ്ങൾ തങ്ങളുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെട്ടവരായിരിക്കുമെന്ന് 15 വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ. ഇതിൽ നിന്ന് സജ്ജനങ്ങൾക്ക് അള്ളാഹുവിനെ ദർശിക്കുവാൻ കഴിയുമെന്ന് വ്യക്തമാകുന്നു. ദുർജനങ്ങളോടുള്ള അള്ളാഹുവിൻ്റെ വെറുപ്പും കോപവുമാണ് ആ മഹാഭാഗ്യം അവർക്ക് സിദ്ധിക്കാതിരിക്കുവാൻ കാരണം. സജ്ജനങ്ങൾ അള്ളാഹുവിനെ ദർശിക്കുന്നതിനെപ്പറ്റി സൂറത്ത് ഖിയാമയിലെ 22-23 വചനങ്ങളിൽ വായിച്ചത് ഓർക്കുക. അടുത്ത വചനങ്ങളിൽ സജ്ജനങ്ങളുടെ ഗ്രന്ഥത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു.
3: നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.
7: ദിവസവും ഒരു ജുസ് വീതം കേട്ട് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും കേട്ടു തീർക്കാൻ പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആൻ ജുസ് 7, പാരായണം അഷേഖ് അബ്ദുർ റഷീദ് സൂഫി.

0: ജസാകുമുല്ലാ ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ ഏഴാമത്തെ ജുസ് ആണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് അബ്ദുർ റഷീദ് സൂഫി.
1: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ ഏഴാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നത്തെ അത്തഹസീനിൽ പാരായണത്തിലെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്ന് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള തെറ്റുകളെ സംബന്ധിച്ചാണ് ഇൻഷാ അള്ളാഹ് സൂചിപ്പിക്കുന്നത്. ഇതിലെ 21 മുതൽ 25 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

21-ാം അധ്യായത്തിൽ ഖുൽ ഇന്നീ ലാ അംലികു ലകും ദറൻ വലാ റശദ. ലാ അംലികു ലകും, ഖുൽ ഇന്നീ, ഖുൽ ഇന്നീ, ഖുൽ ഇന്നീ എന്നുള്ളത് ഖുൽ ഇന്നീ ലിന്നീ ലാമിനെ കൊണ്ട് വായിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, അത് തെറ്റാണ്. ഖുൽ ഇ ലാമിനെയും ഇൽഹാർ ചെയ്യണം, ഹംസ കൃത്യമായിട്ട് കേൾക്കുകയും വേണം. ഖുൽ ഇന്നീ ലാ അംലികു ലകും ദറൻ, ദാദിൻ്റെ ഉച്ചാരണം, ദറൻ വലാ റശദ. ഖുൽ ഇന്നീ ലൻ യുജീറനി മിനല്ലാഹി അഹദ്, അവിടെ വഖഫ് ചെയ്യുമ്പോൾ അഹദ് അഹദുൻ എന്ന് വഖഫ് ചെയ്യരുത്. വലൻ അജിദ, വലൻ അജിദ അല്ല വലൻ അജിദ. നേരത്തെ പറഞ്ഞതുപോലെ സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസ വന്നാൽ ഇൽഹാറാണ് ചെയ്യേണ്ടത്. വലൻ നജിദ എന്ന് വായിക്കരുത്. മിൻ ദൂനിഹി മുൽതഹദ, മുൽതഹദ. ഇല്ലാ ബലാഗം മിനല്ലാഹി വറിസാലാതി, വറിസാലാതി വഖഫ് ചെയ്യുമ്പോൾ വറിസാലാതി നല്ല പറയാ, വറിസാലാതി. ومن يعص الله ورسوله ومن يعص الله ادغام ناقص ومن يع ومن يعص الله ادغام ناقص ورسوله فان له نار جهنم نون شد ونال منكنم خالدين فيها ابدا مد منفصل حتى إذا رأوا ما يوعدون فسيعلمون من أضعف ناصرا وأقل عددا فسيعلمون من أضعف ضاد ضاد نسكون ونال أض أضعف أولا قال خلتيان بعد الله أضعف ناصرا وأقل ناصرا ناصرا ألا ناصي صاد ناصرا وأقل عددا عددا إني قل إن أدري إن لدي قل لن أدري قل لن أدري ولية التنار دريا قل إن أدري إن لدي قل لن أدري أقريب إيرو بطل أودي بوم بول إن إن دل حمزة بوغنو أدري إن دل حمزة بوغنو أدوك شردقنا أقول ഖുൽ ഇൻ അദരി, ഖുൽ ഇൻ അദരി അഖരീബും മാ തുഅദൂൻ, അഖരീബും മാ, അഖരീബും മാ തൻവീന് ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ. അഖരീബും മാ തുഅദൂൻ അം യജ്അലു ലഹു റബ്ബി അമദാ,

0: ഈ രൂപത്തിൽ കൃത്യമായിട്ടുള്ള മഖ്റജിൽ നിന്നും ഓതണം ഇൻഷാ അല്ലാ. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കുക.
1: ഖുൽ ഇന്നി ലാ അംലിക്കു ലക്കും ദറ്റൻ വലാ റശദ. ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദ് വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദ.

0: സൂറത്തുൽ ജിന്നിലെ 21 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാ ബാക്കിഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു ജിന്നിൽ നിന്നും സാധാരണ വരാറുള്ള പാരായണത്തിലെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദു ഷുക്കൂർ.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
4: നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ അതീവ ജാഗ്രതയുള്ളവരാണ്. നിതാന്ത ശ്രദ്ധ പുലർത്തേണ്ട ആരോഗ്യകാര്യങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗം വരാതെ സൂക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും നിങ്ങൾക്കായി പീസ് റേഡിയോയുടെ കരുതൽ. ആരോഗ്യ ചിന്തകൾ ഏതാനും മിനിറ്റുകൾ, ഏറെ മൂല്യബോധത്തോടെ അമൂല്യമായ അറിവുകളുമായി. ആരോഗ്യ ചിന്തകൾ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.
5: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് റേഡിയോ പുലരിവെട്ടം ജീവിതത്തെയും ദൈനംദിന ജീവിതത്തിന്റെ ജീവിതഭാവങ്ങളെയും സ്പർശിക്കുന്ന ഉത്തമ സുഭാഷിതം. പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പുലരിവെട്ടം. പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും പുലരിവെട്ടം.

0: കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 459-ാമത്തെ പേജിലേക്ക്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 459-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി. ലക്ഷക്കണക്കിന് വിശ്വാസികളോടൊപ്പം അള്ളാഹുവിൻ്റെ വചനങ്ങൾ ശ്രവിക്കുന്ന ആത്മീയ അനുഭവത്തിലേക്ക് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണം.
1: അല്ലാഹു അക്ബർ,
2: അല്ലാഹു അക്ബർ,

0: الله
1: الله أكبر
0: الله أكبر
1: الله أكبر
0: الحمد لله.

0: الله أكبر
1: الله أكبر
2: بارك الله فيكم جزاك الله خيرا كثيرا പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ സുമറിലെ 53 മുതൽ 67 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
3: അല്ലാഹു അക്ബർ
4: അല്ലാഹു അക്ബർ

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ലൈലാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് വലീദ് അൽ ഷംസാൻ.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിൻ്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

0: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
1: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
0: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
2: أعوذ بالله من الشيطان الرجيم.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് മധുരം ഖുർആൻ സൂറത്തുൽ മുജാദല 12 മുതൽ 21 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്.
1: أعوذ بالله من الشيطان الرجيم.

ഇന്ന ഫീതാനിക്ക ഇന്ന ഫീതാനിക്കലായ ഒന്നാക്കാത അക്ഷറുഹും മുഅ്മിനീൻ وَإِنَّ رَبَّكَ لَهُوَ الْعَزِيزُ الرَّحِيمُ.

0: وإن ربك لهو العزيز الرحيم.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്ത് അഷ്ഷുറായിലെ 15 മുതൽ 122 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാരി ഷെയ്ഖ് സലാഹ് അൽ ബുദൈർ.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ യൂനുസ് 21 മുതൽ അവസാനം വരെയും സൂറത്ത് ഹൂദ് 1 മുതൽ 95 വരെയുമുള്ള വചനങ്ങളാണ് നാം കേൾക്കാൻ പോകുന്നത്. ഖാരിയ സഅദ് അൽ ഖാമിദി.
2: أعوذ بالله من الشيطان الرجيم.

وما يعزب عن ربك من مثقال ذرة في الأرض ولا في السماء ولا أصغر

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത കാര്യ സഅദ് അൽ ഗാമിദി പാരായണം നിർവഹിച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസ് 21 മുതൽ അവസാന വചനം വരെയും സൂറത്ത് ഹൂദ് 1 മുതൽ 95 വരെയുമുള്ള വചനങ്ങളാണ് നാം കേട്ടത്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഈസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും പഠനവും മനുഷ്യഹൃദയങ്ങൾക്ക് എന്നും തേനാമൃതാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم

0: وليتذكر أولو الألباب.
1: ഏറെ ബഹുമാനമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 29-ാമത്തെ വചനമാണ് ഊതിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ തഫ്സീറുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഈ വചനം നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധമുള്ള ഒരു വചനമാണെന്നത് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതാണ്. പൂർവ വേദക്കാരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ജുമഅയിൽ പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. മസലുൽ ലദീന ഹുമ്മിലു തൗറാത ثم لم يحملوها. തൗറാത്ത് വഹിപ്പിക്കപ്പെട്ട ആളുകൾ പിന്നെ അത് വഹിക്കാതിരിക്കുകയും ചെയ്തവർ. കമസലിൽ ഹിമാർ, അവർ കഴുതകളെപ്പോലെയാകുന്നു. യഹ്മിലു അസ്ഫാറാ, ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന ഏടുകൾ ചുമക്കുന്ന കഴുതകളെപ്പോലെ. എന്ന് പറഞ്ഞാൽ ഒരു ഗ്രന്ഥത്തിൻ്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്നവർ ആ ഗ്രന്ഥത്തിൻ്റെ അധ്യാപനങ്ങൾക്ക് തീർത്തും വിരുദ്ധമായി ജീവിക്കുക എന്നത് മൃഗതുല്യമാണെന്നതാണ് അള്ളാഹുവിൻ്റെ ആ പരാമർശത്തിൽ അടങ്ങിയിരിക്കുന്ന പൊരുൾ. വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികൾ എന്നവകാശപ്പെടുന്ന ധാരാളം ആളുകൾ, ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന്, അതിൻ്റെ മൗലികമായ അധ്യാപനങ്ങളിൽ നിന്ന് പോലും വ്യതിചലിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്നത് ഏറെ ഖേദകരമായ കാര്യമാണ്. വിശുദ്ധ ഖുർആൻ വളരെ പ്രാധാന്യപൂർവ്വം എടുത്തു പറയുന്ന ഖുർആനിൻ്റെയും അതേപോലെ തന്നെ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ച പ്രവാചകൻ്റെയും ഏറ്റവും വലിയ ദൗത്യം അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലാകുന്നു. ആ ഏകത്വം പോലും കൃത്യമായി ഉൾക്കൊള്ളാത്ത, അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് ഘടകവിരുദ്ധമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവർ പോലും തങ്ങൾ ഖുർആനിൻ്റെ അനുയായികളാണ് എന്ന് പറയുന്നവരിൽ ഉണ്ട് എന്നത് വിരോധാഭാസമാകുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നത് നാം ചിന്തിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയോടും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോഴും, മക്ബറുകളിലേക്ക് പോകുന്ന ഔലിയാക്കന്മാരെന്ന് പേരിട്ട് വിളിക്കുന്നവരെ അനുഗ്രഹത്തിനു വേണ്ടി സമീപിക്കുന്ന, അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി പല കേന്ദ്രങ്ങളിലേക്കും തീർത്ഥാടനം പോകുന്ന മുസ്ലിം പേരുകളുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ഇവിടെയാണ് ഈ വചനം നമ്മോട് ചില കാര്യങ്ങൾ പറയുന്നത്. അല്ലാഹു ഈ ഗ്രന്ഥം ഇറക്കിയത് ലിയദ്ദബ്ബറു ആയാത്തി, ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാൻ വേണ്ടിയാകുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ഖുർആനിൻ്റെ ഭാഷയും അത് പറയുന്ന കാര്യങ്ങളും കൃത്യമായി തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. പക്ഷേ ഖുർആനിൻ്റെ ആശയമറിയുന്നവർ, ശരിയായ വിവരണം മനസ്സിലാക്കുന്നവർ സമൂഹത്തിൽ വളരെ വിരളമാണെന്നത് നമ്മെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഖുർആൻ പഠന ക്ലാസുകൾ ധാരാളം നമ്മുടെ മുമ്പിലുണ്ട്. പീസ് റേഡിയോ പോലെയുള്ള ഇത്തരം സംവിധാനങ്ങൾ പല രൂപത്തിലും വിശുദ്ധ ഖുർആൻ സാധാരണ മനുഷ്യരിലേക്ക് അതിൻ്റെ ആശയങ്ങൾ പകർന്നു നൽകാൻ, ശരിയായ വ്യാഖ്യാനം പ്രവാചകൻ പഠിപ്പിച്ച, സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും മനസ്സിലാക്കിയ, സലഫു സ്വാലിഹീങ്ങൾ കൃത്യമായി ഗ്രഹിച്ച ആ വ്യാഖ്യാനങ്ങൾ സമൂഹത്തിലേക്ക് നൽകാൻ, പകർന്നു നൽകാൻ നൽകുന്ന സേവനങ്ങൾ, ശ്രമിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണെന്നത് കൂട്ടത്തിൽ നാം ഓർക്കേണ്ട കാര്യമാണ്. എന്നിരുന്നാൽ പോലും വിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടതില്ല, ആശയം ഗ്രഹിക്കേണ്ടതില്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കൽ പ്രത്യേകമായ പുണ്യം പോലുമില്ല എന്ന് സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കുന്ന പുരോഹിതന്മാർ സത്യത്തിൽ ഈ ഗ്രന്ഥത്തോട് കാണിക്കുന്ന കടുത്ത ധിക്കാരമാണെന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിൽ പറഞ്ഞ കാര്യം ലിയദ്ദബ്ബറു ആയാത്തിഹി എന്ന് പ്രത്യേകമായി പറഞ്ഞ ആ കാര്യം ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള വിശദീകരിക്കുന്നു. അതായത് ദുൽ ഉഖൂലി, വഹിയ അൽ അൽബാബ് ജംഉ ലുബ്ബിൻ വഹുവ അൽ അഖ്ൽ. ബുദ്ധിയുള്ളവർക്ക് ഈ ഗ്രന്ഥത്തിൽ ഗുണപാഠമുണ്ട്, അവർക്ക് ഓർക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ലുബ്ബ് എന്ന് പറഞ്ഞാൽ കാമ്പ് എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ബുദ്ധി എന്നതാണ്. അത് അതിൻ്റെ ബഹുവചനമാണ് അൽബാബ് എന്നത്. ഇബ്നു കസീർ റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്ന കൂട്ടത്തിൽ ഹസനുൽ ബസ്രി റഹ്മഹുള്ളയുടെ ഒരു വചനം എടുത്തുകൊടുക്കുന്നു. വല്ലാഹി മാ തദബ്ബുറുഹു ബിഹിഫ്ലി ഹുറൂഫിഹി വഇദാഇദാഅതി ഹുദൂദിഹി. അല്ലാഹുവാണ് സത്യം, ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അക്ഷരങ്ങൾ മനഃപ്പാടമാക്കലും ഇതിൽ പരാമർശിക്കുന്ന പറയുന്ന വിധികൾ, നിയമങ്ങൾ, അതിർവരമ്പുകൾ അത് പാഴാക്കലുമല്ല. ഹത്ത ഇന്ന അഹദഹും ലയഖൂൽ, ഒരാൾ പറയുന്നു, ഖറഅത്തുൽ ഖുർആന കുല്ല, ഞാൻ ഖുർആൻ മുഴുവനായിട്ട് പാരായണം ചെയ്തുവെന്ന്. മാ യുറാലഹു അൽ ഖുർആനു ഫീ ഖുലുഖിൻ വലാ അമലിൻ, എന്നാൽ അത് പറയുന്ന ആളുടെ ജീവിതത്തിൽ അയാളുടെ സ്വഭാവത്തിൽ ഖുർആൻ കാണുന്നില്ല, പ്രവർത്തനത്തിൽ ഖുർആൻ കാണുന്നില്ല. ഇത് ഖുർആനിനോട് കാണിക്കുന്ന ധിക്കാരമാകുന്നു, ഖുർആനിനോട് കാണിക്കുന്ന നന്ദികേടാകുന്നു. യഥാർത്ഥത്തിൽ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ ആ ഓത്ത്, ആ പാരായണം, അത് ഓതുന്ന മനുഷ്യനിൽ സ്വാധീനിക്കണം എന്നർത്ഥം. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, ഫീഹി ഖൈറുൻ കസീറുൻ വഇൽമുൻ ഗസീറുൻ. ഈ ഗ്രന്ഥത്തിൽ ധാരാളം നന്മകളുണ്ട്, ധാരാളം എണ്ണമറ്റ അറിവുകളുണ്ട്. ഫീഹി കുല്ലു ഹുദാ മിൻ ദലാലിൻ വശിഫാഉൻ മിൻ ദാഇൻ. എല്ലാത്തരം സന്മാർഗവും ഈ ഗ്രന്ഥത്തിലുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തരം ശമന ഔഷധവും ഈ ഗ്രന്ഥത്തിലുണ്ട്. വനൂറുൻ യുസ്തദാഉ ബിഹി ഫിദ്ദുലുമാത്ത്, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശം നൽകുന്ന പ്രകാശം ഈ ഗ്രന്ഥത്തിലുണ്ട്. വകുല്ലു ഹുക്മിൻ യഹ്താജു ഇലൈഹി അൽ മുകല്ലഫൂൻ, സൃഷ്ടികൾക്കാവശ്യമുള്ള ശാസനകൾ പാലിക്കാൻ കൽപ്പിക്കപ്പെട്ടവരായ മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാ വിധികളും ഈ ഗ്രന്ഥത്തിലുണ്ട്. വഫീഹി മിനൽ അദില്ലത്തിൽ ഖതീഅ അലാ കുല്ലി മത്ലൂബ്, ഗണ്ഡിതമായ പല പ്രമാണങ്ങളും ഈ ഗ്രന്ഥത്തിലുണ്ട്. അപ്പോ ഈ ഗ്രന്ഥം മുബാറക്കാണെന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതമാകുന്നു എന്നർത്ഥം. പിന്നെ ലിയദ്ദബ്ബറു ആയാതിഹി, അതിലെ വചനങ്ങൾ അവർ ചിന്തിക്കാനെന്ന് പറഞ്ഞാൽ, ഐ ഹാദിഹിൽ ഹിക്മ മിൻ ഇൻസാലിഹി ലിയദ്ദബ്ബറു നാസു ആയാതിഹി. അള്ളാഹു ഈ ഗ്രന്ഥം ഇറക്കിയതിൻ്റെ ലക്ഷ്യം, അതിലടങ്ങിയിരിക്കുന്ന യുക്തി, മനുഷ്യർ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഫയസ്തഖ്രിജു ഇൽമഹ വയതഅമ്മലു അസ്റാറഹ വഹുക്മഹ, ആ ഗ്രന്ഥത്തിൽ അവർ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിലുള്ള വിജ്ഞാനങ്ങൾ അവർ പുറത്തെടുക്കാനും അതിലടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ അവർ ചിന്തിച്ചു മനസ്സിലാക്കാനും അതിലെ വിധികൾ അവർ മനസ്സിലാക്കാനുമാകുന്നു. ഫഇന്നഹു ബിതദബ്ബുരി ഫീഹി വത്തഅമ്മുലി ലിമആനീഹി വഇആദത്തിൽ ഫിക്രി ഫീഹാ മറത്തൻ ബഅദ മറത്തിൻ തുദരിക്കു ബറകതഹു വഖൈറഹ്. ആ ഗ്രന്ഥത്തെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കും തോറും ധാരാളം നന്മകൾ അവർക്ക് ലഭിക്കും, അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. വഹാദ യദുല്ലു അലൽ ഹസ്സി അലാ തദബ്ബുരിൽ ഖുർആൻ, ഇത് ഖുർആൻ ചിന്തിക്കാൻ വേണ്ടി, ഖുർആനിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയുള്ള പ്രേരണയാകുന്നു. വഅന്നഹു മിൻ അഫ്ദലിൽ അഅ്മാൽ, ഏറ്റവും വലിയ, ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനമാകുന്നു അത്. വഅന്നൽ ഖിറാഅത്ത അൽ മുസ്തലിമത്ത അല തദബ്ബുരി അൽ മുസ്തമിലത്ത അല തദബ്ബുരി അഫ്ദലു മിൻ സുർഅത്തി തിലാവ. വളരെ ശ്രദ്ധേയമാണ് സഅദി റഹ്മഹുള്ള പറയുന്ന ആ വാക്യം. വഅന്നൽ ഖിറാഅത്ത അൽ മുസ്തമില അല തദബ്ബുരി, ചിന്തിച്ചുകൊണ്ടുള്ള പാരായണം ചെയ്യൽ, അഫ്ദലു മിൻ സുർഅത്തി തിലാവ, വേഗത്തിൽ ഓതി തീർക്കുന്ന പാരായണത്തേക്കാൾ ശ്രേഷ്ഠകരമാകുന്നു. അല്ലത്തീ ലാ യഹ്സുലു ബിഹാ ഹാദൽ മഖ്സൂദ്, ധൃതി പിടിച്ചുകൊണ്ടുള്ള വേഗത്തിലുള്ള പാരായണം കൊണ്ട് ഖുർആൻ എന്തിനു വേണ്ടിയാണോ അള്ളാഹു അവതരിപ്പിച്ചത് ആ ലക്ഷ്യം നേടിയെടുക്കുക സാധ്യമല്ല. പിന്നെ വലിയ തദക്കറ ഉലുൽ അൽബാബ് ഐ ഉലുൽ ഉഖൂലി സ്വഹീഹ, തെളിഞ്ഞ ബുദ്ധിയുള്ളവർ, വക്രതയില്ലാത്ത ബുദ്ധിയുള്ളവർ, അവർ ഓർമ്മിക്കുവാൻ വേണ്ടി. യതദക്കറൂന ബി തദബ്ബുരിഹിം ലഹ കുല്ല ഇൽമിൻ മത്ലൂബിൻ, ആവശ്യമുള്ള എല്ലാ അറിവുകളും അവർ ചിന്തിച്ചു മനസ്സിലാക്കുന്നു ഈ ഗ്രന്ഥത്തിലൂടെ. ഫദല്ല ഹാദ അല അന്നഹു ബിഹസ്ബി ലുബ്ബിൽ ഇൻസാനി വഅഖ്ലിഹി യഹ്സുലു ലഹു അത്തദക്കുറു വൽ ഇൻതിഫാഉ ബിഹാദൽ കിതാബ്. ഈ പരാമർശത്തിലടങ്ങിയ മറ്റൊരു പൊരുൾ, ഓരോ മനുഷ്യന്റെയും ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് ഖുർആനിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും അവനവനെക്കൊണ്ട് സാധിക്കും. അതാണ് വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ ഓർമ്മിക്കുന്നതിനു വേണ്ടി എന്ന് പറഞ്ഞതിന്റെ പൊരുൾ. സ്വാലിഹുൽ ഉസൈമിൻ റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് വിശദീകരിക്കുന്നു, ബറക്കത്തുൽ ഖുർആനി മിൻ ഇദ്ദത്തി ഔജുഹിൻ, ഖുർആനിന്റെ അനുഗ്രഹം, ഖുർആനിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ധാരാളമുണ്ട്, വ്യത്യസ്ത കോണിലൂടെ നാം അത് നോക്കിക്കാണുമ്പോൾ. അൽ വജുഹുൽ അവ്വൽ, ഒന്നാമത്തേത് ഫി സവാബിൽ ഹാസിലി ബി തിലാവത്തിഹി ഫഇന്നഹു മൻ ഖറഅ ഹർഫൻ മിൻഹു ഫലഹു ബികുല്ലി ഹർഫിൻ അശറു ഹസനാത്തിൻ വഹാദിഹി ബറക്കത്തുൻ അളീമ. പാരായണം കൊണ്ട് ലഭിക്കുന്ന പുണ്യമാണൊന്ന്. ഹദീസിന്റെ താൽപര്യപ്രകാരം ഒരു അക്ഷരമുരുവിട്ടാൽ 10 നന്മകളാണ് ആ മനുഷ്യൻ ലഭിക്കുക. ഇത് ഖുർആനിന്റെ മാത്രം പ്രത്യേകതയാണ്. ഒരു ബറക്കത്ത് ഈ പറഞ്ഞ ബറക്കത്താകുന്നു. രണ്ടാമത്തേത് മിൻ ഹൈസു അൽ അസറു അൽ മുതറത്തിബു അലാ സലാസത്തിൻ സവാ ഉൻ കാന ആമൻ ഔ ഖാസൻ ഫൽ ഖാസു മാ യഹ്സുലു ലിൽ ഇൻസാനി ബി തിലാവത്തിൽ ഖുർആനി മിൻ ഇൻശിറാഹി സുദൂർ വനൂറുൽ ഖൽബ് വതുമഅനീനതുഹു കമാ ഹുവ മുജർറബുൻ ലിമൻ ഖറഅൽ ഖുർആൻ ബിതദബ്ബുരിൻ. ചിന്തിച്ചുകൊണ്ടും ആശയം ഗ്രഹിച്ചുകൊണ്ടും ഒരാൾ ഖുർആൻ ഓതുമ്പോൾ മനസ്സിന് അത് കുളിരേകുന്നു, സമാധാനം പ്രദാനം ചെയ്യുന്നു, മാനസികമായ വിശാലതയ്ക്കും വികാസത്തിനും അത് അവനെ സഹായിക്കുന്നു. വഅമ്മൽ ആമു ഫഇന്നല്ലാഹ തആല ഫതഹ ഹാദ ബിഹാദൽ ഖുർആൻ മഷാരിഖൽ അർദി വമഗാരിബഹ. ഈ ഗ്രന്ഥം, ഇതിൻ്റെ നന്മകൾ അത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, വ്യാപകമായ നന്മകളും അനുഗ്രഹങ്ങളും ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്നു. ഈ ഗ്രന്ഥം മുഖേനയാണ് അള്ളാഹു ലോകത്തിൻ്റെ നാനാഭാഗങ്ങളും ജയിച്ചടക്കിയത്. ഈ ഗ്രന്ഥം കൊണ്ടാണ് അള്ളാഹു അവർക്കതിന് സാധ്യത നൽകിയത്, അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തത്. കിഴക്കും പടിഞ്ഞാറുമെല്ലാം ഖുർആൻ എത്താൻ, ഇസ്ലാം എത്താൻ, ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം അത് പകരാൻ, അത് പ്രകാശിക്കാൻ. വഇന്നൽ മുസ്ലിമീന ലമ്മാ കാനു മുതമസ്സിക്കീന ബിഹാദൽ കിതാബി, വിശ്വാസികൾ മുസ്ലിങ്ങൾ ഈ ഗ്രന്ഥം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചപ്പോഴൊക്കെ സാദു അൽ ആലമ കുല്ല, ലോകത്ത് എല്ലാ ഭാഗത്തും അവർക്ക് നേതൃത്വം കൈവന്നു. വല ശക്ക അന്ന ഹാദാ മിൻ മിനൽ ബറക്കത്ത് ബിഹാദൽ ഖുർആൻ, ഒരു സംശയവും വേണ്ട, ഇത് ഖുർആനിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാകുന്നു, ബറക്കത്തിൽപ്പെട്ടതാകുന്നു എന്ന്. മറ്റൊന്ന്, അദ്ദേഹം ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, ഹസ്സൽ ഇൻസാന അലാ തദബ്ബുരിൽ ആയാത്തി, ഈ ആയത്ത് മറ്റൊന്നുകൂടി അറിയിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ വചനങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ഓതേണ്ടത് എന്നതിന് ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. വഅൻ ലാ യുഖ്റഅൽ ഖുർആൻ ഖിറാഅത്തൻ ലഫ്ലിയ ഫഖത്ത്, അക്ഷരപരമായ ഒരു പാരായണം, കേവലം അക്ഷരപാരായണം മാത്രമല്ല, അതല്ല അല്ലാഹു ഉദ്ദേശിക്കുന്നത്. ഫഇന്നല്ലാഹ തആല ഖദ് ദമ്മ ഹാദൽ ജിൻസ മിനന്നാസ്, അക്ഷരപാരായണം നടത്തുന്ന ആളുകളെ അല്ലാഹു ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 76:8 വചനത്തിലൂടെ അല്ലാഹു ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ആ വചനത്തിൽ കാണാം, വമിൻഹും ഉമ്മിയൂന, അവരിൽ നിരക്ഷരന്മാരായ ആളുകളുണ്ട്. ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനി, വേദഗ്രന്ഥത്തെക്കുറിച്ച് ചില ഊഹാപോഹങ്ങളല്ലാതെ അവർക്കൊന്നും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആളുകളെക്കുറിച്ച്, വേദക്കാരെക്കുറിച്ച് പറഞ്ഞത്, വേദഗ്രന്ഥത്തെക്കുറിച്ച് അവർക്ക് ഊഹാപോഹങ്ങൾ മാത്രമാണ് അറിയുക. എന്തുകൊണ്ട്? അവർ കേവലം അക്ഷരം പാരായണം ചെയ്യുന്നവരാകുന്നു. ആശയം ഗ്രഹിക്കാതെ, ആ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യത്തെ തിരിച്ചറിയാതെ കേവലം അക്ഷരങ്ങളെയാണ് അവർ പിൻപറ്റുന്നത്. യഅനി ഖിറാഅത്തൻ ലഫ്ളിയ ഫഖത്. ദൂ ഫവസഫഹുമുല്ലാഹു ബിഅന്നഹും ഉമ്മിയൂൻ. അതുകൊണ്ട് അല്ലാഹ് അവരെ വിശേഷിപ്പിച്ചു, അവർ നിരക്ഷരന്മാരാകുന്നു. കാരണം ലിഅന്നഹും ലം യൻതഫിഉ ബിൽ ഖുർആനി, അവർ ഗ്രന്ഥം കൊണ്ട് ഖുർആൻ കൊണ്ട് ഉപകാരമെടുത്തില്ല. ഇദ് ലാ യുംകിനു അയുൻതഫ ബിൽ ഖുർആനി ഇല്ലാ ബിഫഹ്മി മആനീ. ഖുർആനിന്റെ ആശയം ഗ്രഹിച്ചാലല്ലാതെ അതുകൊണ്ട് ഉപകാരമെടുക്കാൻ കഴിയില്ല. ഫഇദാ ലം തഫ്ഹമു മആനീഹി صار العربي والعجمي على حد سواء. ആശയം ഗ്രഹിക്കാതെ ഓതുന്നത് അറബിയാകട്ടെ അനറബിയാകട്ടെ ഒരുപോലെയാകുന്നു. അറബിയായതുകൊണ്ടോ അല്ലെങ്കിൽ അനറബിയായതുകൊണ്ടോ ഖുർആൻ കൊണ്ട് ഒരു ഫലവും അവർക്ക് ലഭിക്കുകയില്ല. ഖുർആനിൻ്റെ ശരിയായ ആശയം ഗ്രഹിക്കാതെ പാരായണം ചെയ്താൽ. മറ്റൊന്ന്, അന്ന തദബ്ബുറൽ ഖുർആൻ ഫറളുൻ. അദ്ദേഹം ശരിയിരിക്കുന്നു, ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കൽ അത് നിർബന്ധമായ കാര്യമാകുന്നു. ലി അന്നൽ അമല ബിൽ ഖുർആനി ഫറദുൻ, കാരണം ഖുർആൻ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കൽ നിർബന്ധമാണ് എന്നതുകൊണ്ട്. വലാ യത്തിമുൽ അമലു, ഖുർആൻ അനുസരിച്ചുകൊണ്ട് ഒരാൾക്ക് പൂർണ്ണമായി പ്രവർത്തിക്കാൻ കഴിയില്ല. ഇല്ലാ ബി തദബ്ബുരി, ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതിയാലല്ലാതെ. വമാ ലാ യത്തിമുൽ ഫറദു ഇല്ലാ ബിഹി ഫഹുവ ഫറദുൻ. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ഒരു ഫറളായ കാര്യം ചെയ്യാൻ വേറൊരു കാര്യം അതാവശ്യമാണുണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഫറളായിട്ട് മാറും. വലാക്കിൻ ഹലി തദബ്ബുറു ഫറളു ഐനിൻ അം ഫറളു കിഫായ. മറ്റൊന്ന്, പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച, ഇത് വ്യക്തിപരമായ ബാധ്യതയാണോ അല്ല സാമൂഹ്യ ബാധ്യതയാണോ എന്നതാണ്. അവിടെ പറയുന്ന ഉത്തരം ഹസ്ബൽ ഹാൽ, അത് സന്ദർഭമനുസരിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. ഖദ് യകൂനു ഫറളു ഐൻ, ചിലപ്പോഴത് വ്യക്തിപരമായ ബാധ്യതയായിട്ട് മാറും. വഖദ് യകൂനു ഫറളുൽ കിഫായ, ചിലപ്പോൾ സാമൂഹ്യ ബാധ്യതയായിട്ട് മാറും. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ കലാം കേവല പാരായണത്തിൽ ഒതുക്കാതെ അതിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ, അതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിച്ചുകൊണ്ട്, ആശയം മനസ്സിലാക്കിക്കൊണ്ട്, ആ ഗ്രന്ഥത്തോട് പൂർണ്ണമായി കൂറു പുലർത്തിക്കൊണ്ടാകണം ഒരു യഥാർത്ഥ വിശ്വാസി ഗ്രന്ഥം പാരായണം ചെയ്യേണ്ടതെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. കേവല പാരായണമല്ല ഈ ഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യമെന്നത് സൂറത്ത് സ്വാദിലെ 29-ാമത്തെ വചനം കൃത്യമായി നമ്മൾ അറിയിക്കുന്നു. ആ വചനം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് മുബാറകുൽ ലിയദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബുൻ, ഒരു ഗ്രന്ഥം. അൻസൽനാഹു, നാം അത് താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അൻസൽനാഹു ഇലൈക മുബാറകുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥം. ലിയദബ്ബറു ആയാതിഹി, അതിലെ വചനങ്ങൾ അവർ ചിന്തിക്കാൻ വേണ്ടി. വലിയതദക്കറ ഉലുൽ അൽബാബ്, സൽബുദ്ധിയുള്ളവർ ഓർമ്മിക്കുന്നതിന് വേണ്ടിയും. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. തുടർന്ന് 30-ാമത്തെ വചനം, വവഹബ്നാ ലിദാവൂദ സുലൈമാന നിഅമൽ അബ്ദ് നിഅമൽ അബ്ദ് ഇന്നഹു അവ്വാബ്. വവഹബ്നാ, നാം പ്രദാനം ചെയ്തു. ലിദാവൂദ, ദാവൂദിന്. സുലൈമാന, സുലൈമാനെ. നിഅമ, വളരെ നല്ലത്, വളരെ നല്ലവനാണ്. അൽ അബ്ദു, ആ അടിയാൻ. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. അവ്വാബ്, വളരെ മടക്കം അല്ലെങ്കിൽ പശ്ചാത്താപം ഉള്ളവനാകുന്നു. അതായത് ദാവൂദിന് നാം സുലൈമാനെ പ്രദാനം ചെയ്തു. അദ്ദേഹം വളരെ നല്ല അടിയാൻ, നിശ്ചയമായും അദ്ദേഹം വളരെ മടക്കമുള്ള ആളാകുന്നു. ഇവിടെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായ ദാവൂദ് അലൈഹിസ്സലാമിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചുമാണ് പരാമർശം. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, യഖൂലു തആല മുഖ്ബിറൻ, അള്ളാഹു അറിയിക്കുന്നു, അന്നഹു വഹബ, അള്ളാഹു നൽകി, ദാനമായി നൽകി, ലി ദാവൂദ, ദാവൂദിന് സുലൈമാന, സുലൈമാനിനെ, ഐ നബിയൻ, പ്രവാചകനായിക്കൊണ്ട് നൽകി. ഇവിടെ ദാവൂദ് അലൈഹിസ്സലാം എന്ന മകനെ നൽകി എന്നതല്ല പ്രധാനം, മറിച്ച് ആ മകനെ പ്രവാചകനാക്കി എന്നതാണ്. കമാ ഖാല അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നംലിലെ 16-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, വവരിസ സുലൈമാനു ദാവൂദ്, ദാവൂദിന് സുലൈമാനെ അനന്തരാവകാശിയായി നൽകി. ഐ ഫിന്നു

0: അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ടാണ് രണ്ട് പ്രവാചകന്മാരും ജീവിച്ചതെന്ന് ഈ വചനത്തിലും തുടർന്നുള്ള വചനങ്ങളിലും അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിലേക്ക് വിനയം കാണിച്ചുകൊണ്ട് മടങ്ങുന്ന അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ഗ്രന്ഥമനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന, അങ്ങനെ ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വിധേയരാകുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
3: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തുനിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത

0: പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലില്ലാഹി മിൻ അസ്മാഇഹി 90
3: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീഥിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ, താങ്കളുടെയും ജീവിതത്തിന്റെ താളം.

0: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീചികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ സൂറത്തു റഅദ് 1 മുതൽ 2 കൂടി വചനങ്ങൾ അർത്ഥസഹിതം വിശദീകരിക്കുന്നു.
2: അധ്യായം 13, സൂറത്തു റഅദ്. ഇടിനാദം. മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 43. മക്കയിൽ അവതരിച്ചതാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകളിൽ ഒന്നാണിതും. ഈ അക്ഷരങ്ങളെപ്പറ്റി സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിലും മറ്റും മുമ്പ് വിവരിച്ചിരിക്കുന്നു. 13-ാം വചനത്തിൽ ഇടിയെ സംബന്ധിച്ചുള്ള പരാമർശം കാണാം. അതിൽ നിന്നാണ് ഇടി എന്നർത്ഥമായ അർ-റഅദ് എന്ന് ഈ സൂറത്തിനു പേർ വന്നത്. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
2: അലിഫ് ലാം മീം റോ. തിൽക, അവ, ആയാത്ത്, ആയത്തുകളാണ്. അൽ കിതാബി, വേദഗ്രന്ഥത്തിന്റെ. വല്ലദി ഉൻസില ഇലൈക, നിനക്കു ഇറക്കപ്പെട്ടത്. മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന്. അൽ ഹഖ്, യഥാർത്ഥമാണ്. വലാക്കിന്ന, എങ്കിലും. അക്തറ, അധികവും. അന്നാസി, മനുഷ്യരിൽ. ലായു മിനൂൻ, വിശ്വസിക്കുന്നില്ല.
3: അലിഫ്.

0: മീം അറോ. ഇവ വേദഗ്രന്ഥത്തിന്റെ ആയത്ത് അഥവാ സൂക്തങ്ങളത്രേ. നിന്റെ റബ്ബിങ്കൽ നിന്നു നിനക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥവുമാകുന്നു. എങ്കിലും മനുഷ്യരിൽ അധിക പേരും അതിൽ വിശ്വസിക്കുന്നില്ല.
1: വചനം രണ്ട്.
0: അല്ലാഹുല്ലദി, അല്ലാഹു യാതൊരുവനാകുന്നു. റഫ, അവൻ ഉയർത്തി. അസ്സമാവാത്തി, ആകാശങ്ങളെ. ബിഗൈരി അഅമദിൻ, ഒരു തൂണും കൂടാതെ, തൂണുകളൊന്നും കൂടാതെ. തറൗനഹ, നിങ്ങൾ കാണുന്ന, നിങ്ങളവയെ കാണുമാറുള്ള. സുമ്മസ്തവ, പിന്നെ അവൻ ആരോഹണം ചെയ്തു. അലൽ അർഷി, അർഷിന്മേൽ, സിംഹാസനത്തിൽ. വസഖറ, അവൻ വിധേയമാക്കുകയും ചെയ്തു, കീഴ്പ്പെടുത്തുകയും ചെയ്തു. അഷംസ, സൂര്യനെ. വൽ ഖമറ, ചന്ദ്രനെയും. കുല്ലുൻ, എല്ലാം. യജ്രി, നടക്കും, സഞ്ചരിക്കുന്നു. ലി അജലിൻ, ഒരവധിയിലേക്ക് വരെ. മുസമ്മ, നിർണയം ചെയ്യപ്പെട്ട. യുദബ്ബിറു, അവൻ നിയന്ത്രിക്കുന്നു. അൽ അമ്ര, കാര്യത്തെ. യുഫസ്സിലു, അവൻ വിശദീകരിക്കുന്നു, വിസ്തരിച്ചുകൊണ്ട്. അൽ ആയാത്തി, ദൃഷ്ടാന്തങ്ങളെ, ലക്ഷ്യങ്ങളെ. ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി. ആയേക്കാം. ബിലിഖായി, കാണുന്ന, കണ്ടുമുട്ടുന്നതിനെപ്പറ്റി. റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിനെ. തൂഖിനൂൻ, നിങ്ങൾ ഉറപ്പിക്കുക, ഉറപ്പായി വിശ്വസിക്കുക.
2: അല്ലാഹുല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ സുമ്മസ്തവാ അലൽ അർശി വസഖറ.

0: അല്ലാഹുവെത്രേ നിങ്ങൾക്കു കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ആകാശങ്ങളെ ഉയർത്തി നിർത്തിയവൻ. പിന്നെ അവൻ അർശിൽ അഥവാ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തിരിക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും അവൻ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാം തന്നെ ഒരു നിർണയിക്കപ്പെട്ട അവധി വരേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ കാര്യം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ആയത്തുകൾ അഥവാ ലക്ഷ്യദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു തരുന്നു. അതെ, നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെപ്പറ്റി നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുവാൻ വേണ്ടി.
1: നിങ്ങൾക്ക് കാണാവുന്ന തൂണുകൾ കൂടാതെ ആകാശങ്ങളെ ഉയർത്തിയിരിക്കുന്നു. റഫാ സമാവാത്തി ബിഗൈരി അമദിൻ തറൗനഹ എന്ന് പറഞ്ഞതിൽ നിന്ന് മനുഷ്യർക്ക് കാണാവുന്നതല്ലാത്ത ഏതെങ്കിലും തൂൺ ആകാശങ്ങൾക്ക് ഉണ്ടായിരിക്കാമെന്ന് വരുന്നു. അതെ, അള്ളാഹുവിന്റെ മഹത്തായ കഴിവത്രേ അത്. ശാസ്ത്രത്തിന്റെ ഭാഷയിൽ അതിന് ആകർഷണശക്തി എന്ന് പറയപ്പെടുന്നുവെങ്കിലും ആകർഷണശക്തിയുടെ യാഥാർത്ഥ്യമെന്തെന്നോ അതെവിടെ നിന്ന് വന്നുവെന്നോ പറയുവാൻ ശാസ്ത്രത്തിന് കഴിവില്ല. അഖിലാണ്ട ലോകങ്ങൾ ഓരോന്നും അതതിൻ്റെ സ്ഥാനം തെറ്റാതെയും ചിന്നിച്ചിതറാതെയും നിലകൊള്ളുന്നതിന് ആകർഷണശക്തി എന്നൊരു പേർ നൽകി തൃപ്തിപ്പെടുക മാത്രമാണ് ശാസ്ത്രം വാസ്തവത്തിൽ ചെയ്യുന്നത്. അമദ് അഥവാ തൂണുകൾ എന്നതിൻ്റെ വിശേഷണമായിക്കൊണ്ടാണ് തറൗനഹ നിങ്ങൾ കാണുന്ന എന്ന ക്രിയ നിലകൊള്ളുന്നതെന്ന നിലക്കാണ് മുകളിൽ നാം സ്വീകരിച്ച അർത്ഥവ്യാഖ്യാനം. വ്യാകരണപരമായി നോക്കുമ്പോൾ അത് അതിൻ്റെ വിശേഷണമല്ലാതെ വേറൊരു വാക്യമായും വരാം. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ വാക്യത്തിന് യാതൊരു തൂണുകളും കൂടാതെ ആകാശങ്ങളെ ഉയർത്തിയവനത്രേ അള്ളാഹു എന്നും തറൗനഹ എന്ന വാക്യത്തിന് നിങ്ങൾ അവയെ അഥവാ ആകാശങ്ങളെ തൂണുകൂടാതെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നും അർത്ഥമായിരിക്കും. രണ്ടായാലും ആശയത്തിൽ വ്യത്യാസമില്ലതാനും ഉപരിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എല്ലാ ഗ്രഹങ്ങളും നക്ഷത്ര ലോകങ്ങളും ഒന്നൊഴിയാതെ അതാതിനു നിശ്ചയിക്കപ്പെട്ട സ്ഥാനവലയങ്ങളിൽ നിന്നും സഞ്ചാരമാർഗങ്ങളിൽ നിന്നും തെറ്റാതെ നിലകൊള്ളുന്നു. ഈ വ്യവസ്ഥയ്ക്ക് അള്ളാഹു ഒരു കാലാവധി നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. ലോകാവസാന ഘട്ടം വരുമ്പോൾ ഈ വ്യവസ്ഥ മാറി മറ്റൊരു വ്യവസ്ഥ നടപ്പിൽ വരുന്നു. എല്ലാം ഒരു നിർണയിക്കപ്പെട്ട അവധി വരെ സഞ്ചരിക്കുന്നുവെന്ന് പറഞ്ഞത് ഇതിനെപ്പറ്റിയാകുന്നു. അള്ളാഹു അർശിൽ ആരോഹണം ചെയ്തു, ഇസ്തവാ അലിൽ അർഷ് എന്ന് പറഞ്ഞതിനെപ്പറ്റി സൂറത്തുൽ ആറാഫിലെ 54-ാമത്തെ ആയത്തിലും സൂറത്ത് യൂനിസിലെ 3-ാമത്തെ ആയത്തിലും സൂറത്ത് സജദയിലെ 4-ാമത്തെ ആയത്തിലും സൂറത്ത് ഹദീദിലെ 4-ാമത്തെ ആയത്ത് മുതലായ സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അത് ഇവിടെയും ഓർക്കുക. അള്ളാഹുവിൻ്റെ സിംഹാസനാരോഹണത്തെ സംബന്ധിച്ച് അതെങ്ങനെയാണെന്ന് തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ലെങ്കിലും ചെറുതും വലുതുമായ അഖിലാണ്ട കാര്യങ്ങളെല്ലാം അവൻ്റെ അധികാരത്തിലും നിയന്ത്രണത്തിലും മാത്രമാണ് നടക്കുന്നതെന്ന തത്വമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. തുടർന്നുള്ള വാക്യങ്ങളിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ വചനത്തിലും തുടർന്നുള്ള വചനങ്ങളിലുമായി വിവരിക്കപ്പെടുന്ന നിത്യസത്യങ്ങളായ ദൃഷ്ടാന്തങ്ങൾ മനുഷ്യരാകുന്ന നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത് മരണാനന്തരം നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്നും നിങ്ങൾക്ക് രണ്ടാമതൊരു ജീവിതം കൂടിയുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കി ഉറപ്പിക്കാൻ വേണ്ടിയാകുന്നുവെന്നത്രേ അവസാനത്തെ വാക്യം ഓർമ്മിപ്പിക്കുന്നത്.
2: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ നാം പഠിച്ച സൂറത്ത് സൂറത്തു റഅദിലെ 1-2 വചനങ്ങൾ.
3: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخيا حرم وحقق اذا رمت പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ, ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം, അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ, ഹദീസ് പഠിക്കാനാണോ താല്പര്യം, അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ, ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ, കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്, പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്, മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ, ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ, ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്, കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ, സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്, അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്, യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ, ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: മകൻ മാതാവിനെ വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി. അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി. അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ
4: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ ഓരോ ദിനവും ഓരോ ജുസ്ഉകളുടെ പാരായണം കേൾക്കാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഖുർആനിലെ 6 ജുസ്ഇന്റെ പൂർണ്ണമായ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം അൽ ഹാഫിൽ അബ്ദുർ റഷീദ് സൂഫി.

മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പരിപാടിയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഖുർആനിലെ 6-ാം ജുസ് പൂർണ്ണമായും പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ അബ്ദുർ റഷീദ് സൂഫി.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാനിലൂടെ നാം ശ്രവിച്ചത് സൂറത്തുൽ മുൽക്ക്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ജമാൽ അൽ സൈലി.
1: പീസ് ഖുറാൻ റേഡിയോ കതോർക്കാം കിഡ്സ് ടൈം. വിശുദ്ധ ഖുറാൻ ഏഴാം അധ്യായം സൂറ അൽ അഅ്റാഫ് 42 മുതൽ 51 വരെ വചനങ്ങൾ. പാരായണം സലാഹ് അൽ മുസ്ലിം.
2: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുറാൻ സൂറ അൽ ഖസസ് 60 മുതൽ 75 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് സലാഹ് അൽ ബുദൈർ.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പേസ് ഖുർആൻ റേഡിയോ തൻസീൽ വ്യത്യസ്ത കാര്യങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തെ പരിചയപ്പെടുത്തുന്ന തൻസീൽ പരിപാടിയിൽ ഇന്ന് സഅദ് അൽ ഗാമിദിയുടെ ശബ്ദമാണ് നാം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബ 1 മുതൽ അവസാനം വരെയും 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 1-ാം വചനം മുതൽ 20-ാം വചനം വരെയുമാണ് തൻസീൽ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്.
2: أعوذ بالله من الشيطان

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് തോബ 1-ാം വചനം മുതൽ അവസാനം വരെയും 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 1-ാം വചനം മുതൽ 20 വരെ വചനങ്ങളാണ് ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: റേഡിയോയിൽ പാരായണ പഠനം. സൂറ തഖ്വീർ ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയ്യിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്തു തക്വീറാണ്, 29 ആയത്തുകൾ അതിലുണ്ട്. സൂറത്തു തക്വീർ 81-ാമത്തെ സൂറത്താണ്. അതിലെ തജ്വീദിൻ്റെ നിയമങ്ങൾ നോക്കാം, ശ്രദ്ധിക്കട്ടോ. വഇദൻ നുജൂമുൻ കദറത്, നൂനുസാക്കിനക്ക് ശേഷം ഖാഫാണ്. അപ്പോൾ ഏതാ നിയമം? ഇഖ്ഫാ, നന്നായിട്ട് മണിച്ചോത, മീൻശരി പോലെ. പിന്നെ സുയ്യറത്, ഇതിലോത്ത്. പിന്നെ ബി അയ്യിദംബിൻ, ആ നൂനെ മീമാക്കി മാറ്റണം, എന്നിട്ട് ഊന്നത്തോടു കുടിച്ചരിക്കീൻ. അങ്ങനെ എങ്ങനെ? ആ ദംബിൻ കൊത്തില, പിന്നെ ഇഖ്ഫാവാണ്. പിന്നെ ഇത് സമാ ഖുശത്ത് മദ്ദ്, സമാ മദ്ദ്, മദ്ദ് മുത്തസിൽ. അലിമത്ത് നഫ്സുമ്മ, തൻവീന് ശേഷം മീമ്. ഇത് കാമ്പി ഒന്ന. والصبح إذا تنفس إنه لقول رسول كريم إنه അവിടെ ചെറിയ വാവ് ഉള്ളതുപോലെ ഉച്ചരിക്കണം. ഇന്നഹു, ഇന്നഹു എന്ന് പറഞ്ഞാൽ പോരാ, ഇന്നഹു റസൂൽ. പിന്നെ റസൂല കരീം, റസൂല ക ഇഖ്ഫാ. ദീ ഖുവ്വത്തിൻ, തൻവീൻ ശേഷം ഐനാണ്. ഇൽഹാർ, ഒട്ടും മണിക്കേണ്ടതില്ല. പിന്നെ ഇന്ദ, എന്തെന്താ വേണ്ടത്? നൂനുസാക്കിനു ശേഷം ദാലാണ്. അപ്പോൾ ഇഖ്ഫാ ഇന്ദ ദിൽ അർശി മക്കീൻ മുത്താഇൻ സമ്മ, അത് വീണ്ടും ഇഖ്ഫാ ആണ്. അമീൻ. ഒമാ സാഹിബുക്കും ബി മജ്നൂൻ, സാഹിബുക്കും ബി ولقد رآه بالأفق المبين وما هو الغيب بظنين بقول شيطان الر شيطان الر أم إدغام بلا غنى تنوين ششم رآن فإن تذهبون إنه إلا ذكر لل أم تنوين ششم لا معنى وتم غنة الله ذي ذكر لل بنا لمن شاء لمن شاء نون ساكنك ششم شينان إخفاء أنا يتمنى شاء مد شاء بنا منكم തന്നുവിന് ശേഷം കാഫാണ്, ഇഖ്ഫാ. പിന്നെ അയ്യസ്തഖീം, ഇദ്ഗാം ബിഗുന്ന, അയ്യ. വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹ്, ഒക്കെ മദ്ദ്, ഇല്ലാ അയ്യ. തന്നുവിന് ശേഷം യാ, ഇദ്ഗാം ബിഗുന്ന. ആ അപ്പം കോദാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം,
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
1: بسم الله الرحمن الرحيم,
2: بسم الله الرحمن الرحيم.
1: إذا الشمس كورت,
2: إذا الشمس كورت.

0: الجحيم سعرت
1: وإذا الجحيم سعرت
0: وإذا الجنة أزلفت.

0: 아니야. 노래.
1: 리만샤민공 아이에스리.

0: ആമീൻ. അൽഹംദുലില്ലാ, അപ്പം ഈ സൂറത്ത് കഴിഞ്ഞു. അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നമ്മൾ ഇതുവരെ കേട്ടത് പാരായണ പഠനം. സൂറ തഖ്വീർ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയ്സ് ഓഫ് പീസ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ സൂറ ബക്കറയിലെ 8-9 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ ശ്രോതാക്കളിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിലെ അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബക്കറയിലെ 7 വരെയുള്ള ആയത്തുകൾ അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ 8-9 ആയത്തുകളാണ് പഠിക്കുന്നത്.

0: يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون.
1: ഇവിടെ ശ്രദ്ധിക്കേണ്ടത്
0: ഒമീനന്നാസി
1: നൂൻ മുഷദ്ദഹുന്ന, നൂന് ശബ്ദുണ്ട്. ഒമീനന്ന, നൂൻ ശബ്ദ് വന്നാൽ മണിക്കണം.
0: ഒമീനന്നാസി മയ്യഖൂലു, മയ്യ
1: സാക്കിന നൂന് ശേഷം യ, നൂനിനെ യയിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
0: മയ്യഖൂലു
1: ഗുന്ന ചെയ്യുമ്പോൾ ശ്രദ്ധിക്കരുത്, മയ്യഖൂൽ മയ്യഖൂലു ഇങ്ങനെ പറയരുത്,
0: മയ്യഖൂലു
1: സാധാരണ രൂപത്തിൽ തന്നെ പറഞ്ഞാൽ മതി. ആമന്ന നൂന് ശബ്ദ് മണിക്കണം.
0: ബില്ലാഹി, ബില്ലാഹി
1: ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്, അത് ഉച്ചരിക്കണം. പലപ്പോഴും പല ആളുകളും ബില്ലായി വ ബില്യോമില്ലാഹരി ഇങ്ങനെ ഓതും. അതുപോലെ ബിസ്മില്ലായി റഹ്മാനി റഹീം, ബിസ്മില്ലായി ഉണ്ട, ഹന് പകരം യ വരുന്ന രൂപത്തിൽ
0: ബിസ്മില്ലാഹി റഹ്മാനി റഹീം
1: ഇങ്ങനെ തന്നെ ഹന് കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇവിടെയും
0: ബില്ലാഹി
1: ഹ കൃത്യമായിട്ട് കേൾക്കണം, ബില്ലാഹി വ ബില്യൗമിൽ. ഇനി വബില്യൗമി ലൗമി അല്ല, വബില്യൗമി യാഇനെയും ഉച്ചരിക്കണം.
0: വബില്യൗമിൽ ആഖിരി
1: ലാഖിർ അല്ല, വബില്യൗമിൽ ലാഖിരി അല്ല,
0: വബില്യൗമിൽ ആഖിരി. വമാ ഹും ബിമുഅ്മിനീൻ, വമാ ഹും ബി, വമാ ഹും ബി
1: മീമിനെ അവിടെ ഗുന്ന ചെയ്യണം, ഇഖ്ഫ ഷഫവി എന്നാണ് പറയുക.
0: വമാ ഹും ബിമുഅ്മിനീൻ
1: ഇങ്ങനെ മീമിനെ അവ്യക്തമാക്കി മണിക്കണം.
0: വമാ ഹും ബിമുഅ്മിനീൻ
1: ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ഇഅറബുൽ സുക്കൂൻ. അടുത്ത ആയത്ത്
0: യുഖാദിഊനല്ലാഹ, യുഖാദിഊന
1: ഇവിടെ ഖാഇൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം.
0: യുഖാദിഊന
1: അതുപോലെ ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്.
0: യുഖാദിഊന, യുഖാദിഊനല്ലാഹ വല്ലദീന ആമനൂ,
1: വല്ലദീന അല്ല,
0: വല്ലദീന, വല്ലദീന, വല്ലദീന ആമനൂ. വമാ യഖ്ദഊന, വമാ യഖ്ദഊന
1: ഇവിടെ ഖ തൊണ്ടയുടെ മുകൾ ഭാഗം, അതുപോലെ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. കൃത്യമായിട്ട് യഥാർത്ഥ മഖ്റജിൽ നിന്നും അക്ഷരങ്ങൾ ഉച്ചരിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അക്ഷരങ്ങളുടെ മഖ്റജ് അഥവാ ഉച്ചരിക്കുന്ന ഒരക്ഷരം പുറപ്പെടുന്ന ആ സ്ഥലം മഖ്റജ് മാറിയാൽ, അതുപോലെ ഹർക്കത്തുകളിൽ മാറ്റം വരിക, ഫതഹ് കസ്ര ദം ഇതിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ അർത്ഥമാറ്റം വരെ സംഭവിക്കും. അതുകൊണ്ട് അത് വലിയ ഗൗരവത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്.
0: وَمَا يَخْدَعُونَ إِلَّا أَنفُسَهُمْ إِلَّا أَ
1: മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, മദ്ദ് മുൻഫസിൽ,
0: إِلَّا أَ إِلَّا أَنفُسَهُمْ
1: നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മദ്ദ് മുൻഫസിൽ. ഇനി
0: أَنفُسَهُمْ أَنفُسَهُمْ
1: നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് സാക്കിന നൂനിന് ശേഷം ഫ വരുമ്പോൾ ഈ ഗുന്ന ഇദ്ഗാമിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു ശബ്ദം പോലെ ആവരുത്. അംഫു അംഫുസഹും അല്ല,
0: അൻഫുസഹും അൻഫുസഹും
1: അവ്യക്തമാക്കി ഫഇൻ്റെ അക്ഷരം, ആ ഫ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ മഹ്റജിൻ്റെ ആ ഒരു രൂപം, താഴെ ചുണ്ടിൻ്റെ പള്ളഭാഗം, അതുപോലെ തന്നെ മേലെ മുൻപല്ലുകളുടെ ആ ഒരു അറ്റവും, അതാണ് അതിൻ്റെ കൃത്യമായ മഹ്റജ്. അപ്പോൾ അതിൽ തന്നെ ആ ഒരു ശബ്ദം നമുക്ക് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റും.
0: അൻഫുസഹും
1: ഇങ്ങനെ ആയിരിക്കണം.
0: വമാ യശ്ഉറൂൻ, വമാ യശ്ഉറൂൻ, യശ്
1: യശ് യശ് ഷീൻ എന്ന അക്ഷരത്തിന് സുക്കൂൻ വരുമ്പോഴൊക്കെ, ഇനി അല്ലെങ്കിൽ ഫതഹ് കസ്ര ദമ്മ ആവട്ടെ, അതിനെ തഫഷി എന്ന് പറയും, പരത്തി കേൾക്കണം. ആ ഒരു സിഫത്തുണ്ടായിരിക്കും.
0: യശ് യശ്ഉറൂൻ, യശ്ഉറൂൻ
1: അതുപോലെ അയിൻ തൊണ്ടയുടെ മധ്യഭാഗം യഷ് ഉറൂൻ യഷ് ഉറൂൻ ഓതരുത് യഷ് ഉറൂൻ യഷ് ഉറൂൻ ഇങ്ങനെയായിരിക്കണം. ആയത്തിൻ്റെ അവസാനത്തിൽ യഷ്ഊറൂൻ എന്ന നീട്ടൽ മദ് ആരിദുൽ സുക്കൂൻ. മദ് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ യഷ്ഊറൂന എന്നതിനെ യഷ്ഊറൂൻ സുക്കൂനിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു നിർത്തുന്നത് കാരണത്താൽ, വഖഫ് കാരണത്താൽ അവിടെ സുക്കൂൻ വരുന്നു. അതുകൊണ്ടാണ് മദ് ആരിദുൽ സുക്കൂൻ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത് നമ്മുടെ ഖിറാഅത്തിനനുസരിച്ച്. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓതാം ഈ രണ്ട് ആയത്തുകൾ.

0: يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون.
1: സൂറത്തുൽ ബഖറയിലെ 8-9 ആയത്തുകളാണ് പഠിച്ചത്. അള്ളാഹു തോഫിയക് ചെയ്യട്ടെ. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളനുസരിച്ച് അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ തെറ്റുകളില്ലാതെ കൃത്യമായ മഖ്റജിൽ നിന്നും ഉച്ചരിച്ചുകൊണ്ട് പാരായണത്തിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഓതുവാൻ ശ്രമിക്കുക. അള്ളാഹു തോഫിയക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 8-9 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ബോംബ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ നാം കേൾക്കുന്നത് സൂറത്തുന്നൂർ 11 മുതൽ 21 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി റാഷിദ് അൽ ഖുലൈബ്.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹ, 115 മുതൽ 135 വരെ വചനങ്ങൾ.
1: പരിശുദ്ധ ഖുർആനിന്റെ 74-ാം അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചന

0: ം ഇപ്രകാരമാണ്.
1: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
0: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതുകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
2: റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 468-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 468-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ് പീസ് റേഡിയോ. നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
2: Peace Radio. Tuned to reality.
0: വിശുദ്ധ കഅബയെയും മസ്ജിദുൻ നബവിയെയും ചുറ്റിപ്പറ്റി മുഴങ്ങുന്ന അള്ളാഹുവിൻ്റെ ദിവ്യവചനങ്ങൾ ആ അനുഗ്രഹീത സ്വരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. പ്രഭാതത്തിൻ്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണങ്ങളിലേക്ക്.

0: الله أكبر
1: الله أكبر.
0: الله أكبر
1: الله أكبر.

0: الله أكبر
1: الله أكبر.
2: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമിലെ മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ നഹ്ലിലെ 90 മുതൽ 102 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷെയ്ഖ് അബ്ദുള്ള ബുഐചാൻ. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: أمر سلام هي حتى مطلع الفجر. الله
1: الله أكبر.
2: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്തീൻ, സൂറ ഖദർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.
3: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറ അന്നിസായിലെ 130 മുതൽ 135 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനേച്ചി.
1: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 130 മുതൽ 135 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ.

0: കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ റേഡിയോയിൽ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് വായിക്കുവാനും അത് മനസ്സിലാക്കുവാനുമുള്ള അവസരം മുഹമ്മദ് അമാനി മൗലവിൻ്റെ തഫ്സീറിലൂടെ നമുക്ക് എന്നും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശബ്ദാവിഷ്കാരമാണ് പീസ് ഖുർആൻ റേഡിയോയിലൂടെ നാം കേൾക്കുന്നത്. സൂറത്തുൽ അബസയിലെ 17 മുതൽ 42 വചനങ്ങളാണ് ഇന്ന് നാം കേൾക്കുന്നത്.
3: വചനം 17.
4: ഊത്തിയില കൊല്ലപ്പെടട്ടെ, നശിക്കട്ടെ, ശാപമടയട്ടെ. അൽ ഇൻസാനു, മനുഷ്യൻ. മാ അക്ഫറഹ്, അവനെ ഇത്രയധികം നന്ദി കെടുത്തിയത്, അവിശ്വാസിയാക്കിയത് എന്താണ്?
5: ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹ്,
4: മനുഷ്യൻ കൊല്ലപ്പെടട്ടെ അഥവാ നാശമടയട്ടെ, എന്താണ് അവൻ ഇത്ര നന്ദി കെട്ടവൻ അഥവാ അവിശ്വാസിയായത്?
3: വചനം 18.
4: മിൻ അയ്യി ഷൈഇൻ, ഏതൊരു വസ്തുവിൽ നിന്നാണ്? ഖലഖ, അവൻ അവനെ സൃഷ്ടിച്ചത്.
5: മിൻ അയ്യി ഷൈഇൻ ഖലഖ,
4: ഏതൊരു വസ്തുവിൽ നിന്നാണ് അവൻ അഥവാ അല്ലാഹു അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്?
3: വചനം 19.
4: മിൻ നുത്ഫത്തിൻ, ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്. ഖലഖഹു, അവൻ അവനെ സൃഷ്ടിച്ചു. ഫഖദ്ദറഹ്, എന്നിട്ടവനെ കണക്കാക്കി, വ്യവസ്ഥ ചെയ്തു.
5: മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹ്,
4: ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നു തന്നെ അതെ അവനെ അവൻ സൃഷ്ടിച്ചു, എന്നിട്ട് അവനെ വേണ്ട പ്രകാരം വ്യവസ്ഥ ചെയ്തു.
3: വചനം 20.
4: സുമ്മസ്സബീല, പിന്നെ വഴി. യസ്സറഹ്, അവൻ അവനു എളുപ്പമാക്കി.
5: സുമ്മസ്സബീല യസ്സറഹ്,
4: പിന്നെ അവൻ ചരിക്കേണ്ടുന്ന മാർഗം അവന് എളുപ്പമാക്കി കൊടുത്തു.
3: വചനം 21.
4: സുമ്മ അമാതഹു, പിന്നെ അവനെ മരണപ്പെടുത്തി. ഫഅഖ്ബറഹ്, എന്നിട്ടവനെ ഖബറിലാക്കി.
5: ثم اماته فاقبره,
4: പിന്നെ അവനെ മരണപ്പെടുത്തി, എന്നിട്ടവനെ ഖബറിലാക്കി മറച്ചു.
3: വചനം 22.
4: ثم اذا شاء, പിന്നെ അവൻ ഉദ്ദേശിച്ചാൽ, വേണ്ടുക വെക്കുമ്പോൾ. അൻശറഹ്, അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും.
5: ثم اذا شاء انشره,
4: പിന്നീട് അവൻ അഥവാ അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അവനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്.
6: മനുഷ്യൻ സത്യനിഷേധിയും ധിക്കാരിയുമായി ജീവിക്കുക വഴി അല്ലാഹുവിനോട് കാണിക്കുന്ന നന്ദികേടിൻ്റെ ഗൗരവം അവൻ്റെ ആദ്യന്ത ചരിത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവനെ ധൈര്യപ്പെടുത്തുകയാണ്. അതേ ചരിത്രം തന്നെ അവൻ്റെ പുനരുത്ഥാനത്തിന് തെളിവ് നൽകുകയും ചെയ്യുന്നു. അവൻ്റെ അസ്തിത്വം ഉടലെടുത്തത് എവിടെ നിന്നാണെന്ന് ചോദിച്ച് അവൻ്റെ മനസ്സിനെ തട്ടിയുണർത്തിക്കൊണ്ടാണ് ആ ചരിത്രം അവനെ ഓർമ്മിപ്പിക്കുന്നത്. അതെ, കേവലം നിസ്സാരമായ ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്നാണ് അവൻ്റെ ഉത്ഭവം. അങ്ങനെ അവന് ഒരു പൂർണ്ണമായ മനുഷ്യരൂപം നൽകി. ആകൃതിയും പ്രകൃതിയും നിശ്ചയിച്ചു. അന്നവും ആയുസ്സുമെല്ലാം വ്യവസ്ഥ ചെയ്തു. നന്മതിന്മകളുടെയും വിജയപരാജയത്തിൻ്റെയും മാർഗം വിവരിച്ചുകൊണ്ട് നേർമാർഗവും സൗകര്യപ്പെടുത്തി കൊടുത്തു. അതെ, അവന് വേണ്ടതെല്ലാം കൊടുത്തരുളി. പിന്നീട് ആയുഷ്കാലം അവസാനിച്ചപ്പോൾ മരണപ്പെടുത്തി ഭൂമിയിൽ മറക്കുകയും ചെയ്തു. ഇതിൻ്റെ എല്ലാം കർത്താവും നേതാവുമായ അതേ അല്ലാഹു തന്നെയാണ് താൻ ഉദ്ദേശിക്കുന്ന ഒരവസരത്തിൽ മനുഷ്യനെ വീണ്ടും ജീവിപ്പിക്കുമെന്ന് പറയുന്നതും. എന്തുകൊണ്ട് ഈയൊരു കാര്യം അവന് വിശ്വസിക്കുവാനും ന്യായീകരിക്കുവാനും കഴിയുന്നില്ല? ഇതിൻ്റെ പേരിലാണല്ലോ അവൻ്റെ നിഷേധവും ധിക്കാരവുമൊക്കെ. അപ്പോൾ അവൻ്റെ നന്ദികേടും അവൻ്റെ നിഷേധവും അങ്ങേയറ്റം കടുത്തതു തന്നെ. ഖുതില, കൊല്ലപ്പെടട്ടെ എന്ന വാക്കിൻ്റെ അർത്ഥത്തെയും ഉദ്ദേശത്തെയും സംബന്ധിച്ച് സൂറത്ത് മുദ്ദസിറിൽ വിവരിച്ചത് ഓർക്കുക. മനുഷ്യന്റെ നന്ദികേടിൽ അള്ളാഹുവിനുള്ള വെറുപ്പും പ്രതിഷേധവുമാണത് കുറിക്കുന്നത്. അള്ളാഹു തുടർന്നു പറയുന്നു.
3: വചനം 23.
4: കല്ല, അങ്ങനെയല്ല, വേണ്ട. ലമ്മാ യഖളി, അവൻ നിർവഹിച്ചിട്ടില്ല. മാ അമറഹു, അവൻ അവനോട് കൽപ്പിച്ചത്. അങ്ങനെ വേണ്ട, അവനോട് അവൻ അഥവാ അള്ളാഹു കൽപ്പിച്ചതു അവൻ നിർവഹിച്ചില്ല.
3: വചനം 24.
4: ഫലിയന്നുർ, എന്നാൽ നോക്കിക്കൊള്ളട്ടെ. അൽ ഇൻസാനു, മനുഷ്യൻ. ഇലാ തആമിഹി, തന്റെ ഭക്ഷണത്തിലേക്ക്.
5: ഫലിയന്നുറിൽ ഇൻസാനു ഇലാ തആമിഹി,
4: എന്നാൽ മനുഷ്യൻ തന്റെ ഭക്ഷണത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ.
3: വചനം 25.
4: അന്ന സ്വബബ്ന, നാം ചൊരിഞ്ഞു കൊടുത്തിരിക്കുന്നത്. അൽമാ, വെള്ളം. സ്വബ്ബ, ഒരു ചൊരിക്കൽ.
5: അന്ന സ്വബബ്ന അൽമാ സ്വബ്ബ,
4: അതായത് നാം മഴവെള്ളം ഒരു ശക്തിയായ ചൊരിച്ചു കൊടുക്കൽ കൊടുത്തിരിക്കുന്നത്.
3: വചനം 26.
4: പിന്നെ നാം പിളർത്തി. അൽ അർദ, ഭൂമിയെ. ശഖഖ, ഒരു പിളർത്തൽ. പിന്നെ ഭൂമിയെ നാം ഒരു യുക്തമായ പിളർത്തൽ പിളർത്തി.
3: വചനം 27.
4: ഫഅംബത്ന, എന്നിട്ടു നാം മുളപ്പിച്ചു, ഉൽപാദിപ്പിച്ചു. ഫീഹ, അതിൽ. ഹബ്ബ, ധാന്യം.
5: ഫഅംബത്ന ഫീഹ ഹബ്ബ,
4: അങ്ങനെ അതിൽ നാം ധാന്യം മുളപ്പിച്ചു.
3: വചനം 28.
4: വഇനബ, മുന്തിരിയും. വഖദ്ബ, പച്ചക്കറിയും.
5: വഇനബൻ വഖദ്ബ,
4: മുന്തിരിയും പച്ചക്കറിയും.
3: വചനം 29.
4: വസൈതൂനൻ, സൈതൂനും. ഒലീവും. വനഖ്ല, ഈത്തപ്പനയും.
5: വസൈതൂനൻ വനഖ്ല,
4: ഒലീവും ഈത്തപ്പനയും.
3: വചനം 30.
4: വഹദായിഖ, തോട്ടങ്ങളും. ഗുൽബ, നിറഞ്ഞ, തിങ്ങിയ, നിബിഢമായ.
5: വഹദായിഖ ഗുൽബ,
4: വൃക്ഷങ്ങൾ തൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും.
3: വചനം 31.
4: വഫാകിഹത്തൻ, പഴങ്ങളും. വഅബ്ബ, മേച്ചിൽപുല്ലും.
5: വഫാകിഹത്തൻ വഅബ്ബ,
4: പഴവർഗവും മേച്ചിൽപുല്ലും മുളപ്പിച്ചു.
3: വചനം 32.
4: മതഅല്ലക്കും, നിങ്ങൾക്ക് ഉപയോഗത്തിന്. വലി അൻആമികും, നിങ്ങളുടെ കാലികൾക്കും.
5: മതഅല്ലക്കും വലി അൻആമികും,
4: നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട്.
6: മനുഷ്യനും അവന്റെ കാലികൾക്കും ആവശ്യമായ വിവിധ ഭക്ഷ്യവിഭവങ്ങളെ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുകയും അതിനുവേണ്ടി മഴ വർഷിപ്പിക്കുകയും ഭൂമി പാകപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് മാത്രം അവർ ചിന്തിച്ചു നോക്കുന്നതായാലും അവർ അള്ളാഹുവിന് അളവറ്റ നന്ദി ചെയ്യുവാൻ കടപ്പെട്ടവരാണെന്ന് കാണാം. ഇവക്ക് പുറമെ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ വേറെയും ഇരിക്കുന്നു. എന്നിട്ടും അവൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിറവേറ്റുവാനോ അവനോട് നന്ദി കാണിക്കുവാനോ തയ്യാറാകുന്നില്ല എന്ന് സാരം. പച്ചയിൽ മുറിച്ചെടുത്ത് ഉപയോഗിക്കുന്ന എല്ലാ പച്ചക്കറിച്ചെടി അഥവാ പോഷകച്ചെടികൾക്കും പൊതുവിൽ പറയപ്പെടുന്ന വാക്കാണ് ഖൊലബ്. ഒരു പ്രത്യേക ചെടിയുടെ പേരാണെന്നും കറിക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഇലച്ചെടികൾക്കും പറയുന്ന പേരാണെന്നും അഭിപ്രായമുണ്ട്. അബ്ബ് എന്നാൽ മനുഷ്യർ തിന്നാറില്ലാത്തതും കാലികൾ മേഞ്ഞു തിന്നുന്നതുമായ പുൽച്ചെടികളാകുന്നു. നന്ദികേടിന്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുന്ന ആ ഭയങ്കര ഘട്ടത്തെപ്പറ്റിയാണ് അടുത്ത വചനങ്ങളിൽ വിവരിക്കുന്നത്.
3: വചനം 33.
4: ഫഇദാ ജാഅത്, എന്നാൽ വന്നാൽ. വരുമ്പോൾ. അസ്സാഖ, ചെകിടടക്കുന്ന ശബ്ദം.
5: فَإِذَا جَاءَتِ الصَّاخَّةُ,
4: എന്നാൽ ചെകിടടക്കുന്ന ആ ഭീകര ശബ്ദം വന്നാൽ.
3: വചനം 34.
4: യൗമ യഫിറു, പേടിച്ചോടിപ്പോകുന്ന ദിവസം. അൽ മർഉ, മനുഷ്യൻ. മിൻ അഖീഹി, തന്റെ സഹോദരനെ വിട്ട്.
5: യൗമ യഫിറുൽ മർഉ മിൻ അഖീ,
4: അതായത് മനുഷ്യൻ തന്റെ സഹോദരനെ വിട്ടു ഓടിപ്പോകുന്ന ദിവസം.
3: വചനം 35.
4: വ ഉമ്മിഹി, തന്റെ ഉമ്മയെ വിട്ട്. വ അബീഹി, തന്റെ ബാപ്പയെയും.
5: വ ഉമ്മിഹി വ അബീ,
4: തന്റെ മാതാവിനെയും പിതാവിനെയും വിട്ടും.
3: വചനം 36.
4: വ സാഹിബതിഹി, തന്റെ തുണയെയും ഭാര്യയെയും. വ ബനീഹി, തന്റെ മക്കളെയും.
5: وصاحبته وبنيه,
4: തന്റെ തുണ അഥവാ ഭാര്യയെയും തന്റെ മക്കളെയും വിട്ടും ഓടുന്ന ദിവസം അഥവാ ഹാ എന്തായിരിക്കും അന്ന് അവന്റെ നില.
3: വചനം 37.
4: ലിക്കുല്ലിംരിഇൻ, എല്ലാ മനുഷ്യനുമുണ്ട്. മിൻഹും, അവരിൽ നിന്നും. യൗമ ഇദിൻ, അന്ന്, ആ ദിവസം. ശഅ്നുൻ, ഒരു കാര്യം, വിഷയം. യുഗ്നീഹ്, അവനെ ഐശ്വര്യമാക്കുന്ന, മതിയാക്കുന്ന.

0: അന്നത്തെ ദിവസം അവരിൽ എല്ലാ ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കും അവന് മതിയാകത്തക്ക ഒരു കാര്യം.
1: അന്ത്യനാളിൽ സംഭവിക്കുന്ന കാഹളം ഊത്തിനെ പറ്റിയാണ് അസ്വാഹ ഉഗ്രത നിമിത്തം ചെകിടുപൊട്ടി കേൾവി നഷ്ടപ്പെടുമാറുള്ള ഭയങ്കര ശബ്ദം എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്ന് ഓരോരുത്തരും ഭയവിഹ്വലരായി കിടുകിടുത്തു പോകുന്നു. ഒരാൾക്കും മറ്റൊരാളെക്കുറിച്ച് ചിന്തയോ ഓർമ്മയോ ഉണ്ടാകുന്നതല്ല. ഓരോരുത്തരും തൻ്റെ കാര്യം തൻ്റെ കാര്യം എന്നു മാത്രമായിരിക്കും. കാരണം അവനവൻ്റെ കാര്യം തന്നെ അവനവനു പിടിപ്പതും അതിലധികവും ഉണ്ടായിരിക്കും. എന്നാൽ അള്ളാഹുവിനോട് കൂറും ഭക്തിയും പുലർത്തുന്നവരും നന്ദികേടും ധിക്കാരവും കാട്ടിക്കൊണ്ടിരിക്കുന്നവരും ഒരുപോലെയായിരിക്കുമോ? അല്ല.
2: വചനം 38.
0: വുജൂഹുൻ, ചില മുഖങ്ങൾ. യൗമ ഇദിൻ, അന്ന്. മുസ്ഫിറ, തെളിഞ്ഞവയായിരിക്കും, ശോഭിച്ചവയായിരിക്കും.
3: വുജൂഹുൻ യൗമ ഇദിൻ മുസ്ഫിറ,
0: ചില മുഖങ്ങൾ അന്നത്തെ ദിവസം പ്രസന്നമായി തെളിഞ്ഞവയായിരിക്കും.
2: വചനം 39.
0: ദാഹിക, ചിരിക്കുന്നവ. മുസ്തബ്ഷിറ, സന്തോഷം കൊള്ളുന്നവ.
3: ദാഹികതും മുസ്തബ്ഷിറ,
0: ചിരിക്കുന്നവയായിരിക്കും സന്തോഷം കൊള്ളുന്നവയായിരിക്കും.
2: വചനം 40.
0: വവുജൂഹുൻ, ചില മുഖങ്ങളാവട്ടെ. യൗമ ഇദിൻ, അന്ന്. അലൈഹ, അതിൻ്റെ മേലുണ്ടായിരിക്കും. ഗോബറ, പൊടി.
3: വവുജൂഹുൻ യൗമ ഇദിൻ അലൈഹ ഗോബറ,
0: വേറെ ചില മുഖങ്ങളാകട്ടെ അന്നു അവയുടെ മേൽ പൊടിപടലം ഉണ്ടായിരിക്കും.
2: വചനം 41.
0: തർഹഖുഹ, അവയെ മൂടും, പൊതിയും. ഓറ്റാറ, കൂരിരുട്ട്, ഇരുൾ.
3: തർഹഖുഹ ഖതറ,
0: അവയെ കൂരിരുട്ട് മൂടിയിരിക്കും.
2: വചനം 42.
0: ഉലായിക, അക്കൂട്ടർ. ഹുമുൽ കഫറ, അവർ തന്നെയാണ് അവിശ്വാസികൾ, നന്ദികെട്ടവർ. അൽഫജറ, തോന്നിയവാസികളായ, മഹാപാപികളായ.
3: അക്കൂട്ടരത്രെ
0: തോന്നിവാസികളായ അവിശ്വാസികൾ.
1: അപ്പോൾ ആദ്യം പറഞ്ഞ പ്രസന്ന മുഖങ്ങൾ സുകൃതവാന്മാരായ സത്യവിശ്വാസികളാണെന്ന് പറയേണ്ടതില്ല. അള്ളാഹു അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നമ്മയെല്ലാം സുകൃതവാന്മാരായ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
4: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി, സൂറത്തുൽ അബസയിലെ 17 മുതൽ 42 വചനങ്ങളാണ് ഇതുവരെ നാം കേട്ടത്.

0: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറ സ്വാദ് 28-29 വചനങ്ങൾ. ഭക്തന്മാരും ദുഷ്ടന്മാരും സമമാകുമോ? അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم أم نجعل الذين آمنوا وعملوا الصالحات كالمفسدين في الأرض أم نجعل المتقين كالفجار. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 28-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനവും അതിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥവും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അള്ളാഹു പറയുന്നു, അം നജ്അലു, അതല്ല നാം ആക്കുകയോ, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ, കൽ മുഫ്സിദീന, കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ, ഫിൽ അർദി, ഭൂമിയിൽ, അം നജ്അലു, അല്ലെങ്കിൽ നാം ആക്കുമോ, അൽ മുത്തഖീന, ഭയഭക്തന്മാരെ, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവരെ, കൽ ഫുജ്ജാർ, ദുഷ്ടന്മാരെ പോലെ, അല്ലെങ്കിൽ തോന്നിവാസികളെപ്പോലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിൽ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതല്ല, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെപ്പോലെ നാം ആക്കുകയോ, അതല്ലെങ്കിൽ സൂക്ഷ്മതയുള്ള ഭയഭക്തന്മാരെ നാം ദുഷ്ടന്മാരെപ്പോലെ ആക്കുകയോ? ഈ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ ഒരിക്കലും തന്നെ അങ്ങനെ സംഭവിക്കുകയില്ല എന്നതാണ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ലിഅന്നല്ലാഹ തബാറക വ തആല ബിഹിക്മതിഹി ജഅല ഹാദിഹി ദാറൽ അമൽ. അല്ലാഹു അവൻ്റെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഈ ദുനിയാവിനെ പ്രവർത്തനത്തിൻ്റെ ഭവനമാക്കിയിരിക്കുന്നു. വജഅലൽ ആഖിറത ദാറൽ ജസാ, പരലോകത്തെ ആകട്ടെ പ്രതിഫലത്തിൻ്റെ ഭവനവും ആക്കിയിരിക്കുന്നു. കമാ ഖാല അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി അലി ബിൻ അബി ത്വാലിബ് പറഞ്ഞതുപോലെ, അദ്ദേഹം പറഞ്ഞു, ഇന്ന ദുനിയാ ഖദിർതഹലത് മുദ്ബിറ, ഈ ദുനിയാവ് പിറകോട്ടേക്ക് യാത്ര പോകുന്നു. വ ഇന്നൽ ആഖിറ ഖദിർതഹലത് മുഖബിലത്തൻ, പരലോകമാകട്ടെ അത് മുന്നോട്ട് യാത്ര പോകുന്നു. വലിക്കുല്ലി മിൻഹുമ ബനൂൻ, ഇത് രണ്ടിനും ചില സന്താനങ്ങളുണ്ട്. ദുനിയാവിൻ്റെ ആളുകളുണ്ട്, ആഖിറത്തിൻ്റെ ആളുകളുണ്ട്. ഫക്കൂനു മിൻ അബ്നാ ഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിൻ്റെ സന്താനങ്ങളാവുക. വലാ തക്കൂനു മിൻ അബ്നാ ഇ ദുനിയാ, നിങ്ങൾ ഒരിക്കലും ദുനിയാവിൻ്റെ സന്താനങ്ങളാവരുത്. കാരണം ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇന്ന് അഥവാ ഈ ദുനിയാവിൽ പ്രവർത്തനത്തിനുള്ള അവസരമാകുന്നു, വിചാരണക്കുള്ള അവസരമല്ല. വഖദൻ ഹിസാബുൻ വലാ അമൽ, നാളെയാകട്ടെ പരലോകത്താകട്ടെ അവിടെ വിചാരണയാകുന്നു, പ്രവർത്തനത്തിനുള്ള അവസരമില്ല. അപ്പോൾ ദുനിയാവ് അല്ലാഹു പ്രവർത്തിക്കാനുള്ള ഇടമാക്കിയിരിക്കുന്നു, പരലോകമാകട്ടെ അത് പ്രതിഫലം നേടാനുള്ള, പ്രതിഫലം ലഭിക്കാനുള്ള ഇടമാക്കിയിരിക്കുന്നു. ഓരോരുത്തരും ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം അത് പരലോകത്ത് ലഭിക്കും എന്നർത്ഥം. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഈ വചനവുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഐ ലാ നഫ്അലു ദാലിക്, നാം അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ, നാം സത്യവിശ്വാസികളെയും അതേപോലെ തന്നെ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെയും അതുപോലെ തന്നെ തഖ്വയുള്ളവരെയും തോന്നിവാസികളെയും ഒരുപോലെയാക്കുകയില്ല എന്നർത്ഥം. വലായസ്തവൂന ഇന്ദ അല്ലാഹ്, അവർ അല്ലാഹുവിൻ്റെ അടുക്കൽ സമന്മാരാവുകയില്ല. വഇദാ കാനൽ അംറു കദാലിക്, കാര്യം അങ്ങനെയാണെങ്കിൽ ഫലാബുദ്ദമൻ മിൻ ദാനിൻ ഉഖ്ര യുസാബു ഫീഹാ ഹാദൽ മുത്തീഇ. അപ്പോൾ അനിവാര്യമായും സൽപ്രവർത്തനങ്ങളിൽ മുഴുകിയ ആളുകൾക്ക് പ്രതിഫലം നൽകപ്പെടേണ്ട ഒരു രംഗം, ഒരു ഭവനം, ഒരു സ്ഥലം അതാവശ്യമാകുന്നു. അതുപോലെ തന്നെ വയുആഖബു ഫീഹാ ഹാദൽ ഫാജിർ വഹാദൽ ഇർഷാദു യദുല്ലുൽ ഉഖൂല സലീമ അൽ ഉഖൂലു സലീമ വൽ ഫിത്ര ഫിത്റുൽ മുസ്തഖീമ. ഇത് ഏത് മനുഷ്യൻ്റെയും ബുദ്ധിയുടെ തേട്ടമാകുന്നു. ഈ ദുനിയാവിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നല്ലതാകട്ടെ ചീത്തയാകട്ടെ, നല്ലതാണെങ്കിൽ അതിന് അർഹിക്കുന്ന പ്രതിഫലം നൽകേണ്ടതുണ്ട്, ദുഷിച്ച പ്രവർത്തനങ്ങളാകട്ടെ അതിന് അർഹിക്കുന്ന ശിക്ഷയും ലഭിക്കേണ്ടതുണ്ട്. അതേതൊരു മനുഷ്യൻ്റെയും ബുദ്ധിയുടെ തേട്ടമാകുന്നു, ശുദ്ധ പ്രകൃതിയുടെ തേട്ടമാകുന്നു. അല അന്നഹു ലാ ബുദ്ദ മിൻ മആദിൻ വജസാഇൻ, അനിവാര്യമാകുന്നു ഒരു മടക്കവും പ്രതിഫലവും എന്നത്. ഫഇന്ന നറ അല്ലാലിമൽ ബാഗി യസ്ദാദു മാലുഹു വവലദു വനഈമുഹു വയമൂതു കദാലിക്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അക്രമിയായ മനുഷ്യൻ ധാരാളം സമ്പത്തുണ്ട്, സന്താനങ്ങളുണ്ട്, ധാരാളം അനുഗ്രഹങ്ങൾ അവൻ അനുഭവിക്കുന്നുണ്ട്, അവൻ മരിക്കുന്നു. വനറൽ മുത്തീഅ അൽ മദ്ലൂം യമൂതു ബികംദി ഫലാബുദ്ദ മിൻ ഹിക്മത്തിൽ ഹകീം അൽ അലീം അൽ ആദിൽ അല്ലദീ ലാ യദ്ലിമു മിസ്ഖാല ദറത്തിൻ മിൻ ഇൻസാഫിൻ ഹാദാ മിൻ ഹാദാ. ഇവിടെ ആ തരത്തിൽ മർദ്ദനങ്ങൾക്കിരയായി പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യനും എല്ലാ അധമത്വത്തിലും ജീവിക്കുന്ന, എല്ലാ തോന്നിവാസങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ദുഷ്ടനായ മനുഷ്യനും മരിച്ചാൽ ഒരുപോലെയാകാൻ പാടില്ല എന്നത് ഹക്കീമായ അലീമായ അള്ളാഹുവിൻ്റെ നീതിയുടെ തേട്ടമാകുന്നു. അതായത് അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, നീതി നിഷേധിക്കപ്പെട്ടുകൂടാ. അതേപോലെ തന്നെ ശിക്ഷ അർഹിക്കുന്ന ആൾ അവർ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ പാടില്ല. വഇദാലം യഖ ഹാദാ ഫി ഹാദിഹി ദാർ ഫതുഈനു അന്ന ഹുനാക ദാറുൻ ഉഖ്ര. ഈ ദുനിയാവിൽ അതിന് സാധ്യമല്ല, ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്ക് തത്തുല്യമായ പ്രതിഫലം നൽകുക എന്നത് സാധ്യമല്ല. അതേപോലെ തന്നെ ഓരോരുത്തരും ചെയ്ത ക്രൂര കൃത്യങ്ങൾക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകലും ഇവിടെ സാധ്യമല്ല. അതുകൊണ്ട് അത്തരമൊരു വേള, അത്തരമൊരു ലോകം അതാവശ്യമാകുന്നു. വലമ്മ കാനൽ ഖുർആൻ യുർഷിദു ഇലൽ മഖാസിദി സ്വഹീഹ വൽ മആഖിദിൽ അഖ്ലിയ അസ്വരീഹ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം മനുഷ്യൻ്റെ ബുദ്ധിയുടെ തേട്ടമായ, പ്രകൃതിയുടെ തേട്ടമായ ആ ഒരു ലോകം അത് സംഭവിക്കും, അതുണ്ട് എന്നാണ് കൃത്യമായും സ്ഥാപിക്കുന്നത്. അതാണ് അം നജ് അലുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. അതല്ല, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെ കൽ മുഫ്സിദീന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ നാം ആക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അം അതല്ല, നജ് അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, സൂക്ഷ്മതയോടുകൂടി ഭയഭക്തന്മാരായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെ തോന്നിവാസികളായി ലക്കും ലഗാനുമില്ലാതെ ജീവിക്കുന്ന ആ ആളുകളെപ്പോലെ ആക്കും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, വലാ യളുന്നുൽ ജാഹിൽ ബിഹിക്മത്തില്ലാ അൻ യുസവ്വില്ലാഹു ബൈനഹുമാ ഫീ ഹുക്മിഹി വലിഹാദാ ഖാൽ. ഒരു വിവരദോഷിയായ മനുഷ്യൻ അവൻ വിചാരിക്കണ്ട, അല്ലാഹു ഈ രണ്ട് കൂട്ടരെയും ഒരുപോലെയാക്കുമെന്ന്. അല്ലാഹു പറഞ്ഞു, അം നജ്അലുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദ് അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. അതല്ല, നാം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ ആക്കുമെന്നാണോ, അല്ലെങ്കിൽ തഖ്വയോടുകൂടി ജീവിക്കുന്നവരെ തോന്നിവാസികളെപ്പോലെ ആക്കുമെന്നാണോ? ഹാദാ ഗൈറു ലായിഖ് ബിഹിക്മത്തിനാ വഹുക്മിനാ, ഇതൊരിക്കലും തന്നെ യോജിച്ചതേ അല്ല, നമ്മുടെ യുക്തിക്കും നമ്മളുടെ വിധികൾക്കും ഒരിക്കലും അനുയോജ്യമല്ല. സ്വാലിഹുൽ വസൈമി റഹ്മഹുല്ല ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, ലാ യുംകിനു അൻ നജ്അല അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ നാം അവരൊരിക്കലും തന്നെ തോന്നിവാസികളായ അല്ലെങ്കിൽ കുഴപ്പങ്ങളുണ്ടാക്കിയ ആളുകളെപ്പോലെ ആക്കുകയില്ല. ആമനു എന്ന് പറഞ്ഞാൽ യഅനി സ്വദ്ദഖൂ ബിമാ യജിബു തസ്ദീഖ്, വിശ്വസിക്കൽ അനിവാര്യമായതെല്ലാം വിശ്വസിക്കുന്നവരാകുന്നു അവർ. അല വജ്ഹിൽ ഖബൂലി വൽ ഇദ്ആൻ, കേവല വിശ്വാസമല്ല, ആ വിശ്വസിക്കുന്ന കാര്യം പരിപൂർണമായി സ്വീകരിച്ചുകൊണ്ട് അതിന് കീഴ്പ്പെട്ടുകൊണ്ട്, യഅനി തസ്ദീഖൻ മുസ്തൽസിമ അഥവാ അനിവാര്യമായും അത് സത്യപ്പെടുത്തിക്കൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട്. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഐ അമലു അൽ അഅ്മാല സ്വാലിഹ, അമിലു അൽ അഅ്മാല സ്വാലിഹ, സൽ പ്രവർത്തനങ്ങൾ അവർ പ്രവർത്തിക്കുന്നു. യഅനി വൽ അഅ്മാലു സ്വാലിഹാത്ത്, ഈ സൽ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിയല്ലതി ഇജ്തമഅ ഫീഹാ ഷൈആൻ, രണ്ട് കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും. അവ്വലുഹുമ, ഒന്നാമത്തേത് അൽ ഇഖ്ലാസു ലില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന് വേണ്ടി നിഷ്കളങ്കമായി കൊണ്ടത് ചെയ്യുക എന്നത്, അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിക്കൽ. വസ്സാനി, രണ്ടാമത്തേത് അൽ മുതാബഅത്തു ലിശരീഅത്തില്ലാ, അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ ശരീഅത്തിനോട് അത് കിടപിടിക്കുന്നതായിരിക്കണം, യോജിക്കുന്നതായിരിക്കണം. അതായത് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തന്ന രൂപത്തിലായിരിക്കണം. ഇങ്ങനെ ഈ രണ്ട് നിബന്ധനകൾക്ക് വിധേയമാകുന്ന കർമ്മങ്ങളെ സ്വാലിഹായ അമൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയൂ എന്നർത്ഥം. അല്ലാമ തബരി റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, അനജ്അലുല്ലദീന സ്വദഖുല്ലാഹ വറസൂല, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും സത്യപ്പെടുത്തിയ ആളുകളെ നാം ആക്കുകയോ. വഅമിലു ബിമാ അമറഹുല്ലാ, അമറല്ലാഹു ബിഹി, അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ. വൻതഹൗ അമ്മാ നഹാഹും അൻഹു, അള്ളാഹു വിലക്കിയത് ഉപേക്ഷിക്കുന്ന വർജിക്കുകയും ചെയ്യുന്ന ആളുകളെ. കൽ മുഫ്സിദീന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ. യഖൂലു കല്ലദീന യുശ്രികൂന ബില്ലാ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരെ പോലെ. വയഅസൂനഹു, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരെ പോലെ. വയുഖാലിഫൂന അംറഹു വനഹ്യ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിലക്കുകളും ലംഘിക്കുന്നവരെ പോലെ നാം ആക്കുമെന്നാണോ ഇവർ വിചാരിക്കുന്നത്. അം നജ്അലുൽ മുത്തഖീന, അദ്ദേഹം പറയുന്നു, യഖൂലു അല്ലദീന തഖൗ ബിത്വാഅതിഹി വറാഖബൂഹു, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ. ഫഹദറു മഅസീഹി, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങളെ വളരെ ഭയത്തോടുകൂടി നോക്കിക്കാണുന്നവർ, അതിൽ ജാഗ്രത പാലിക്കുന്നവർ. കൽ ഫുജ്ജാർ യഅനി കൽ കുഫാർ അൽ മുൻതഹികീന ഹുറുമാത്തില്ലാ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നിർലജ്ജം പ്രവർത്തിക്കുന്ന സത്യനിഷേധികളെപ്പോലെ നാം അവരെ ആക്കുമെന്നാണോ. ഇവിടെ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, ഒരിക്കലും തന്നെ ഈ രണ്ട് കൂട്ടരും ഒരുപോലെയാവുകയില്ല. യഥാർത്ഥ വിശ്വാസികൾക്ക് അവരർഹിക്കുന്ന കൃത്യമായ പ്രതിഫലം അള്ളാഹു നൽകും. അതുപോലെ തന്നെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ, അവർ അർഹിക്കുന്ന ശിക്ഷ അള്ളാഹു അവർക്ക് നൽകും. അതുപോലെ തന്നെ യാതൊരു വിധത്തിലും നിയന്ത്രണങ്ങൾ പാലിക്കാത്ത കടുത്ത ധിക്കാരികളായി ജീവിക്കുന്ന ആളുകൾ, നേരത്തെ തബരി റഹ്മത്തുള്ള പറഞ്ഞതുപോലെ ഷിർക്കും കുഫുറും അതേപോലെ തന്നെ ഇസ്യാനുമൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ആ ആളുകളും തഖ്വയോടുകൂടി ജീവിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ഭയഭക്തന്മാരും ഒരിക്കലും തന്നെ ഒരുപോലെയാവുകയില്ല എന്നർത്ഥം. തുടർന്ന് 29-ാമത്തെ വചനം, كتاب أنزلناه إليك مبارك مبارك ليدبروا آياته وليتذكر أولو الألباب. كتاب ഒരു വേദഗ്രന്ഥം. അൻസൽനാഹു നാം അതിനെ ഇറക്കിയിരിക്കുന്നു. ഇലൈക്ക നിനക്ക് നിങ്ങളിലേക്ക്. മുബാറക്കുൻ അനുഗ്രഹീതമായത് ആശീർവദിക്കപ്പെട്ടത്. ലിയദ്ദബ്ബറു അവർ ഉറ്റാലോചിക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ. ആയാതിഹി അതിൻ്റെ ആയത്തുകളെ. വലിയ തദക്കറ ഓർമ്മിക്കുവാനും സ്മരിക്കുവാനും. ഉലുൽ അൽബാബ് ബുദ്ധിമാന്മാർ. അതായത് ഇതാ നാം നിനക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഒരു വേദഗ്രന്ഥം അനുഗ്രഹീതമാണത്. അതിൻ്റെ സൂക്തങ്ങളെ അഥവാ ദൃഷ്ടാന്തങ്ങളെ അവർ ഉറ്റാലോചിക്കുവാനും ബുദ്ധിമാന്മാർ ഓർമ്മിക്കുവാനും വേണ്ടിയത്രേ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നർത്ഥം. ഈ പരിശുദ്ധമായ മാസത്തിൽ അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സാധാരണ ധാരാളമായി കേൾക്കുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം നാം കഴിയുന്നത്ര ഓതേണ്ട, പാരായണം ചെയ്യേണ്ട, പഠിക്കേണ്ട സന്ദർഭമാകുന്നു ഇത് എന്ന്. യഥാർത്ഥത്തിൽ കേവല പാരായണമല്ല ഈ ഗ്രന്ഥത്തിൻ്റെ പരമമായ ലക്ഷ്യം. മറിച്ച് ആശയം ഗ്രഹിച്ചുകൊണ്ട് പാരായണത്തോട് കൂറുപുറത്തിക്കൊണ്ട് ഏതൊരു നന്മയിലേക്കാണോ ഈ വചനം അല്ലെങ്കിൽ ഈ ഗ്രന്ഥം നമ്മളെ ക്ഷണിക്കുന്നത്, ആ കാര്യം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള പാരായണമാണ് അള്ളാഹു ഈ ഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിതാബുൻ അൻസൽനാഹു ഇലൈക, തീർച്ചയായും ഈ വേദഗ്രന്ഥം താങ്കളിലേക്ക് നാം അയച്ചു തന്നിരിക്കുന്നു, ഇറക്കി തന്നിരിക്കുന്നു. മുബാറക്കുൻ അനുഗ്രഹീതമായ ഗ്രന്ഥം. എന്തിനു വേണ്ടിയാണ് ഇറക്കിത്തന്നത്? ലിയദ്ദബ്ബറു അവർ ഉറ്റാലോചിക്കാൻ വേണ്ടി. ആയാതിഹി അതിൻ്റെ വചനങ്ങൾ. മുഫസ്സിറുകൾ പറയുന്നു കിതാബുൻ മർഫൂഉൻ അലാ അന്നഹു ഖബറുൻ ലിമുബ്തദഇൻ. ഭാഷാപരമായി ആ ആയത്തിൽ അടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങൾ, കിതാബുൻ എന്നത് മർഫു ആണ് അഥവാ റഫ് ചെയ്യപ്പെട്ടതാണ്. എന്താ കാരണം? അത് ഒരു മുബ്തദഇൻ്റെ ഖബറാകുന്നു. അവിടെ കളയപ്പെട്ട മുബ്തദ ഹാദാ എന്നതാകുന്നു. അങ്ങനെ വരുമ്പോൾ ഹാദാ കിതാബുൻ മുബാറക്കുൻ, ഇത് അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാകുന്നു എന്നർത്ഥം വരും. അമത് ബറകാത്തുഹു വക്കസുറത്ത് ഖൈറാത്തുഹു. ഖുർആൻ മുബാറക്കാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അനുഗ്രഹം എന്നത് വ്യാപകമാണ്. അതേപോലെ തന്നെ അതിൻ്റെ നന്മകൾ അതും എണ്ണമറ്റതാകുന്നു. അൻസൽനാഹു നാം അതിനെ ഇറക്കി. അലൈക താങ്കളുടെ മേൽ. യാ നബിയ്യന നമ്മുടെ പ്രവാചകരെ. ലിയദ്ദബ്ബറു ആയാതിഹി അതിൻ്റെ വചനങ്ങൾ, ആ വചനങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാൻ വേണ്ടി. ഫഹാദ ഹുവൽ മഖ്സൂദുൽ അഅ്ലമു മിന തിലാവ. പാരായണത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്നത് ഇതാകുന്നു. നാം ഓതുന്ന ആയത്തുകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അൻ തഖ്റഅ വതദബ്ബറ വതഫ്ഹമ സുമ്മ തഅമൽ. നീ പാരായണം ചെയ്യുക, നീ അതിനെക്കുറിച്ച് ചിന്തിക്കുക, നീ ആശയം ഗ്രഹിക്കുക, അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ഫലായകുൻ ഹമ്മുക ഇദാ ഖറഅത ആഖിറമാ തഖ്റഅ. നീ ഓതുമ്പോൾ നിന്റെ ലക്ഷ്യം പരമാവധി ഓതുക എന്നതാവാൻ പാടില്ല. വലാക്കിൻ ലിയകുൻ ഹമ്മുക മാ തഫ്ഹമു മിൻ ഹാദൽ കിതാബിൽ കരീം. മറിച്ച് ഈ ഗ്രന്ഥത്തെ മനസ്സിലാക്കാൻ വേണ്ടി അതിന് അറിഞ്ഞുകൊണ്ടാകണം നീ ഓതുന്നത്. നിന്റെ ലക്ഷ്യം ഈ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ അറിയണം, മനസ്സിലാക്കണം എന്നായിരിക്കണം. ഫുലാനുൻ തഖ്റഉ ജുസ്അൻ വാഹിദൻ ബി തദബ്ബുരിൻ ഖൈറുൻ ലക മിൻ അൻ തഖ്റഅ അശറ അജ്സാഇൻ. ഒരാള് ഒരു ജുസ് ഓതുന്നു ചിന്തിച്ചുകൊണ്ട്, ആശയം ഗ്രഹിച്ചുകൊണ്ട്, അതാണ് ഉത്തമം. പത്തു ജുസ് ബിലാ തദബ്ബുരിൻ, ചിന്തിക്കാതെ ആശയം ഗ്രഹിക്കാതെ ഓതുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠം ചിന്തിച്ചുകൊണ്ട് ഒരൽപ്പം ഓതുന്നതാകുന്നു. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, ഒരാൾ നമസ്കരിക്കുന്നു, അയാൾ സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇംറാനും ഓതിയാണ് നമസ്കരിക്കുന്നത്. മറ്റൊരാൾ നമസ്കരിക്കുന്നു, അദ്ദേഹം സൂറത്തുൽ ബഖറ മാത്രമാണ് ഓതിയിട്ടുള്ളത്. രണ്ടുപേരും ഒരുപോലെ ഒരേ സമയമെടുത്തുകൊണ്ടാണ് നമസ്കരിക്കുന്നത്, റുക്കൂഉം സുജൂദും മറ്റു കാര്യങ്ങളുമൊക്കെ. ഇതിലേതാണ് അഫ്ദൽ? അപ്പോ അദ്ദേഹം കൊടുക്കുന്ന മറുപടി, അല്ലദീ ഖറഅൽ ബഖറ വഹ്ദഹ, സൂറത്തുൽ ബഖറ മാത്രം ഓതി നമസ്കരിച്ച ആളാകുന്നു ശ്രേഷ്ഠൻ. ലിഅന്ന ഖിറാഅതുഹു ഖിറാഅതു തദബ്ബുരി വൽ ഫഹ്മ്, കാരണം അദ്ദേഹത്തിന്റെ പാരായണം ഗ്രഹിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടുമാകുന്നു. വഹാദാ ഹുവൽ മഖ്സൂദുൽ അഅലം മിനൽ ഖിറാഅ, ഇതാണ് പാരായണത്തിന്റെ പരമമായ ലക്ഷ്യം. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഈ പരിശുദ്ധമായ മാസത്തിൽ ആശയം ഗ്രഹിച്ചുകൊണ്ട് വചനങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യാനാണ് നാം കാര്യമായി പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഗ്രന്ഥം നമുക്കിറക്കിത്തന്നത് ഈ ഗ്രന്ഥം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ്, കേവല പാരായണത്തിന് വേണ്ടിയല്ല. എന്നാൽ പാരായണത്തിന് അർഹിക്കുന്ന പ്രതിഫലമുണ്ടെന്നത് സ്വഹീഹായ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഗ്രന്ഥത്തെ കൂടുതൽ അടുത്തറിയാൻ, ആ ഗ്രന്ഥമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ഗ്രന്ഥത്തിന് അനുയായിയായി ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദിലെ 28-29 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ നാം മനഃപാഠമാക്കിയത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.

0: فأتبعنا بعضهم بعضا وجعلناهم أحاديث فبعدا لقوم لا يؤمنون.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 39 മുതൽ 44 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഹാഫിൽ റമദാൻ ഷക്കൂർ അൽ കുർദി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

സൂറത്തു അഹ്സാബിലെ 41 വരെയുള്ള ആയത്തുകളും സൂറത്തു സബർ പൂർണ്ണമായും സൂറത്തു ഫാത്തിറിലെ 1 മുതൽ 45 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് വാദിഉൽ അലിയമാനി.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുന്നു. സൂറത്തു അഹ്സാബിലെ 41 മുതൽ അവസാനം വരെയുള്ള ആയത്തുകളും സൂറത്തു സബ് പൂർണ്ണമായും സൂറത്തു ഫാത്തിറിലെ 1 മുതൽ 45 വരെയുള്ള ആയത്തുകളുമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേട്ടത്. പാരായണം നിർവഹിച്ചത് വാദിർ അലിയമാനി.
1: പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ മുഅ്മിനൂൻ 101 മുതൽ 111 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
2: أعوذ بالله من الشيطان الرجيم. فإذا

ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം, സൂറ അൽ മുഅ്മിനൂൻ 101-111 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈതാൻ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

കിഡ്സ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ കിഡ്സ് ടൈം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സൂറ അൽ കഹഫിലെ 57 മുതൽ 69 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം കുരുന്നു ഖാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ കഹഫിലെ 57 മുതൽ 69 കൂടിയ വചനങ്ങളാണ് നാം ആസ്വദിച്ചത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വാഹ അൽജു. പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 16 പാരായണം നിർവഹിക്കപ്പെടുന്നു. നമുക്കുവേണ്ടി പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സോഫി.

إذا فتحت يأجوج ومأجوج وهم من كل حدب ينسلون. واقترب الوعد.

0: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 16 പാരായണമാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81-85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅലലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, കൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈകൽ ബലാഉൽ മുബീൻ,
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ എന്നാൽ നബിയെ നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്ര, നന്ദി കെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മ ലാ യുഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. കണ്ടാൽ അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ. അൽ അദാബ, ശിക്ഷയെ. ഫല യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല. അൻഹും, അവർക്ക്, അവരിൽ നിന്ന്. വലാഹും, അവരല്ലതാനും. യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തുനാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചുമടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല. എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81-85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി, പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്ക് ഇനി പ്രവേശിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 470-ാമത്തെ പേജിലേക്ക് പാരായണം. الشيخ سعد الغامدي.
7: أعوذ بالله من الشيطان الرجيم.
8: وقال فرعون ذروني أقتل موسى وليدع ربه.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ 470-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ കേൾക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: സഅല സാഇലുൻ ബിഅദാബിൻ വാഖിഉ ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഉ.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. സൂറത്തുൽ മആരിജാണ് മധുരം ഖുർആനിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽഹാർത്തി.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുന്നു.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ ഹബീബിക വ റസൂലിക മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബിഹി വ അലാ മൻ ഇത്തബഅഹും ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്തുൽ മുജാദലയാണ് നോക്കാം. സൂറത്തുൽ മുജാദല 1, 2, 3 പേജുകൾ, 22 ആയത്തുള്ളെങ്കിലും കുറച്ച് നീളമുണ്ട്. നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. سميع بصير أعوذ عندنا سميع ب
4: إدغام
3: إقلاب هذا تنوين شاشا باء നൂൻ സാക്കിനക്കോ തെൻവീനോ ശേഷം ബാ വന്നാൽ ആ നൂനിനെ മീമാക്കി മാറ്റണം. സമീ ഉൻ എന്നുള്ളത് സമീ ഉം എന്നൊരു ഉന്നത്തോടുകൂടി. അപ്പോൾ സമീ
4: ബസീർ
3: അല്ലദീന യുലാഹിറൂന മിൻകും മിൻകും ുസാക്കിനു ശേഷം കാഫ്. പിന്നെ പിന്നെ മിൻകും, രണ്ട് മിൻകും എന്നതിലെ മീം മിന്നിലെ മീം, രണ്ട് മീം ഒന്നിച്ച് വന്നു. അപ്പോൾ നോക്ക്, മിൻകും ഒരു മീം, മിൻ എന്നതിലെ മറ്റൊരു മീൻ, രണ്ട് മീം അടുപ്പിച്ച് വന്നു. അപ്പോൾ മിൻകും അല്ലോ മണിക്കണം, മിൻകും മിൻ നിസ അങ്ങനെ
4: മിൻകും മിൻ നിസ.
3: അയ്യോ, പിന്നെ മദ്ദുണ്ട് അല്ലേ. മിന്നി ആ രണ്ട് നൂൻ ഉണ്ട്, അവിടെ രണ്ട് നൂന് ഒന്നിച്ച് വന്നു. അപ്പോൾ അവിടെയും മണിക്കണം, അതിൻ്റെ മുമ്പ് മീമിനും മണിക്കണം, അല്ലോ ഉന്നത്ത് വേണം, പിന്നെ മദ്ദും. അപ്പോൾ മിൻകും മിൻ നിസ ഇഹിം
4: മിൻകും മിൻ നിസ ഇഹിം.
3: ആ വീണ്ടും അതാ, നിസ ഇഹിമ്മ അതും മണിക്കണം, പിന്നെ ഹുന്ന അതും. മൊത്തത്തിൽ നല്ല ധാരാളം ഉണ്ട് മണിക്കാൻ, ഉന്നത്ത് ഇഷ്ടം പോലെ വേണം. പിന്നെ ഇൻ ഉമ്മഹാത്തുഹും ഇലഹാർ, നൂനിസാക്കിനു ശേഷം ഹംസേൺ ഹംസേൺ. അപ്പോൾ ഇലഹാർ, ഇൻ ഉമ്മഹാത്തുഹും ലാത്തി ഇൻഹാത്തും ഇല്ലല്ലായി അല്ലേ. നോട്ടെ, ഇൻ ഉമ്മഹാത്തുഹും ഇല്ലല്ലായി, അതെ ഇല്ലല്ലായി വലദിനഹും വലദിനഹും. പിന്നെ വ ഇന്നഹും ലയഖൂലൂന മുൻകറൻ, വീണ്ടും അത് തന്നെ ഇഖ്ഫാ. പിന്നെ മുൻകറ മി ഇത് കാമ്പി കുന്ന, തെൻവിന് ശേഷം മീമാണല്ലോ. മിനൽ ഖൗലി വസൂറ വ ഇന്നല്ലാഹ ലഅഫുവ്വുൻ ഗഫൂർ. അഫുവ്വുൻ ഗഫൂർ അവിടെ എന്താ, തെൻവിന് ശേഷം ഗാ, അപ്പോൾ ഇലഹാർ ഇലഹാർ ഇൽഹാർ കേട്ടോ, അഫുവൻ ഗഫൂർ. പിന്നെ മുസാഫ് മുസാഫ് നോക്ക്, അഫുവൻ ഗഫൂർ. പിന്നെ വല്ലദീന യുലാഹിറൂന മിൻ നിസ അവിടെ മിൻ നിസ നേരത്തെ പോലെ തന്നെ രണ്ട് നൂന ഒന്നിച്ചു വന്നു. പിന്നെ മദ് നിസാഇഹിം. ثم يعودون لما قالوا فتحرير رقبة من تنوين شاشة ميم بنا من قبل من قبل انت إخفاء إخفاء الله ماني كنا أبا رقبة من قبل

0: മദ് കുറച്ചുകൂടി നീട്ടണം അവിടെ കേട്ടോ. അയ്യ ഇത് കാമ്പി കുന്ന, പിന്നെ സ എന്നുള്ളത് മദ്ലാജിമാണ്. പിന്നെ ദാലിക്കും തു അലൂന ബിഹി അല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അപ്പോൾ നോക്കാം. أعوذ
1: بالله من الشيطان الرجيم بسم الله الرحمن الرحيم
0: قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله
1: قد سمع

0: آتيهم.
1: إن أمهاتهم إلا اللائي ولدنهم.

0: ذلكم توعظون به والله بما تعملون خبير.
1: ذلكم توعظون به والله بما تعملون خبير.
0: وآخر دعوانا الحمد لله رب العالمين.
2: ജസാക്കും അല്ലാഹു ഖൈറ. പാരായണ പഠനം ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു.
3: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: Peace Radio. Tune to reality.

പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ. സയ്യിദ് അൽ ഖാമദിയുടെ മനോഹരമായ പാരായണത്തിൽ സൂറത്തു ഇബ്രാഹിം, സൂറത്തു ഹിജ്ർ, സൂറത്തു നഹൽ തുടക്കം മുതൽ 100 വരെയുള്ള വചനങ്ങളുടെ സുന്ദരമായ പാരായണം ശ്രോതാക്കൾക്ക് കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തൻസീൽ, സയ്യിദുൽ ഖാമിദിയുടെ പാരായണത്തിൽ സൂറത്തു ഇബ്രാഹിം, സൂറത്തു ഹിജ്ർ, സൂറത്തു നഹിൽ നൂറ് വചനങ്ങൾ എന്നിവയാണ് ശ്രോതാക്കൾ കേട്ടത്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്ക് സൂറ ബക്കറയിലെ 10 മുതൽ 12 കൂടിയ വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിലെ അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് അൽഹംദുലില്ലാ മനസ്സിലാക്കി വരുന്നത്. 9 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചത്. ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ 10, 11, 12 ആയത്തുകളാണ് എടുക്കുന്നത്.

0: مرض في قلوبهم. قلوبهم എന്ന പദത്തിലെ ഖാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് മേലെ ഭാഗം ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ഖാ ഖീ ഖൂ ഖ് ഖുലൂബിഹിം ഖുലൂബിഹിം മറദുൻ. ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം അടുത്ത മീം ഇദ്ഗാം ചെയ്തുകൊണ്ട്, അതിൻ്റെ പേര് ഇദ്ഗാം മുത്തമാഥിലൈൻ എന്നാണ്. സുക്കൂനുള്ള മീമിനെ ഹർക്കത്തുള്ള മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫീ ഖുലൂബിഹിം മറദുൻ. അതുപോലെ തന്നെ മറദുൻ ദാ, ദാദിൻ്റെ ഉച്ചാരണം നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം അതിൻ്റെ ആ ഒരു ഉച്ചാരണം, ആ ഒരു ശബ്ദം വരേണ്ടത്. ദാ ദി ദു ഇപ്രകാരമായിരിക്കണം ദാദിൻ്റെ ശബ്ദം. ഇനി മറദു ഫസാദഹും, ഇവിടെ തൻവീനു ശേഷം ഫ, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന. മറദു ഫസാദഹും, ഫസാദഹുമുല്ലാഹു, ഫസാദഹുമുല്ലാഹു മറദ, മറദ. ഇവിടെയും ദാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ولهم عذاب أليم. ولهم عذاب, ولهم عذاب, عذاب എന്നതിലെ ذാലിൻ്റെ ഉച്ചാരണം عذاب എന്ന് ഓതിപ്പോവരുത്. عذاب, عذاب, عذاب أليم. തൻവീന് ശേഷം ഹംസ ഇസ്ഹാർ ഇവിടെ മണിക്കരുത്. عذاب أليم വെളിവാക്കണം. عذاب أليم തൻവീനും ഹംസയൊക്കെ കൃത്യമായിട്ട് വെളിവാക്കി ഉച്ചരിക്കണം. അലീമും ബിമ കൂട്ടി ഓതുകയാണെങ്കിൽ തൻവീനു ശേഷം ബ ഇഖ്ലാബ്, തൻവീനു ശേഷം ബ എന്ന അക്ഷരം വന്നാൽ തൻവീനോ നൂനുസാക്കിനക്കോ ശേഷം ബ വന്നാൽ ഇഖ്ലാബ്, ആ തൻവീനിനെ മീമാക്കി മാറ്റണം. അലീമും ബിമ, അലീമും ബിമ കാനു യഖ്ദിബൂൻ. യഖ് ക കി കു എക് ആ ഒരു ശബ്ദം വേണം. യഖ് യക്സിബൂൻ, യക്സിബൂൻ. അതുപോലെ തന്നെ യക്സിബൂൻ അല്ല യക്സിബൂൻ, ദാല് ശ്രദ്ധിക്കുക. അവസാനത്തിൽ മദ്ദായതുൽ സുക്കൂൻ. അടുത്ത ആയത്ത് വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദ്. വഇദാ, വഇസാ അല്ല, വഇദാ ഖീല ലഹും ഖാഫ്, ഖീല ലഹും ലാ തുഫ്സിദു, ലാ തുഫ്സിദു ഫിൽ അർദ്. ഫില്ലർലി എന്ന് ഓതരുത്, ഫില്ലർലി അല്ല ഫിൽ അർദി, ഫിൽ അർദി. ദാദ്, ദാദ് ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഹെവി ലെറ്ററാണ് അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്. ഫിൽ അർദ്, ഫിൽ അർദ്. ഖാലു ഇന്നമാ, ഖാലു ഇന്നമാ. ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഖാലൂ ഇന്നമാ, ഇങ്ങനെ ഇന്നമാ നൂന് ശബ്ദുണ്ട്, മണിക്കണം. ഇന്നമാ നഹ്നു, നഹ്നു ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ മഖ്റജ്. നഹ്നു, നഹ്നു അല്ല, ഇന്നമാ നഹ്നു ഓതരുത്. ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. ഇവിടെ മുസ്ലിഹൂൻ എന്ന പദത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്വാദ്, ഹ ഈ രണ്ടക്ഷരങ്ങൾ, പ്രത്യേകിച്ചും സ്വാദിൻ്റെ ഉച്ചാരണം. ഇവിടേക്ക് പലപ്പോഴും, പലപ്പോഴും എന്നല്ല, അധികവും ഓതിപ്പോകുന്നത് മുസ്ലിഹൂൻ എന്ന് തന്നെയാണ്, അഥവാ സ്വാദല്ല, സ്വാദിന് പകരം സീനായിട്ട് ശ്രദ്ധിക്കണം. മുസ്ലിഹൂൻ സ്വാ സൈ സു എസ്, പ്രത്യേകം ഇതൊക്കെ ഉച്ചരിക്കാനും കൃത്യമായിട്ട് വായിക്കാനൊക്കെ അറിയുന്ന ആളുകളിൽ നിന്നും കണ്ടും കേട്ടും പഠിക്കേണ്ട അക്ഷരങ്ങളാണ് ഇതൊക്കെ. മുസ്ലിഹൂൻ സാ സീ സു എസ്, മുസ്ലിഹൂൻ, മുസ്ലിഹൂൻ ഹ പ്രത്യേകം ശ്രദ്ധിക്കണം, മുസ്ലിഹൂൻ. ഇനി അടുത്ത ആയത്ത് അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. അലാ ഇന്നഹും, ഇവിടെയും മദ് മുൻഫസിലാണ്.
1: മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മുൻഫസിൽ, നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദ്. ഇന്നഹും, നൂന്ന് ശബ്ദുണ്ട്, മണിക്കണം. ഹുമുൽ മുഫ്സിദൂൻ, അല ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ. മുഫ്സിദൂന വലാകില്ല, വലാകില്ല. സാക്കിന നൂന്നിന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന, നൂനിനെ ലാമിലേക്ക് ഗുന്ന ചെയ്യാതെ, മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. വലാകില്ല, വലാകില്ല. യശ്ഉറൂൻ, യശ്ഉറൂൻ, യശ്ഉറൂൻ. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. യശ്ഉറൂൻ എന്നല്ല, യശ്ഉറൂൻ. വലാകില്ല യശ്ഉറൂൻ, ഇങ്ങനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഈ അവസാനത്തിലൊക്കെ നീട്ടൽ മദ്ദ് ആയിരുദുൽ സുക്കൂനാണ്. അതെന്താണ്, നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത്, എല്ലാത്തിൻ്റെ അവസാനങ്ങളിലും അത് തന്നെയാണ് അധികവും വരുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കാം.

0: സൂറത്തുൽ ബഖറയിലെ 10, 11, 12 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 10 മുതൽ 12 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സൂറത്തു നിസ 150 മുതൽ 171 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അൽഖാരി സഊദ് അസ്സുറൈം.
4: أعوذ بالله من الشيطان الرجيم
5: إن الذين يكفرون بالله ورسله ويريدون أن يفرقوا بين الله ورسله

0: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
1: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
0: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്കടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസയിലെ 141 മുതൽ 144 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷൈഖ് ഖലീഫ അത്തുനൈചി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ.
1: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 34-35 വചനങ്ങൾ നാം പഠിക്കുന്നു. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فقال إني أحببت حب الخير إني أحببت حب الخير عن ذكر ربي حتى توارت بالحجاب. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 32-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഥവാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നി, നിശ്ചയമായും ഞാൻ, അഹ്ബബ്തു, ഞാൻ സ്നേഹം വച്ചു, ഹുബ്ബൽ ഖൈരി, നന്മയോടുള്ള സ്നേഹം. അവിടെ ആ കുതിരകളെയാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ അൻദിക്കിരി, സ്മരണയാൽ, റബ്ബി, എൻ്റെ രക്ഷിതാവിൻ്റെ, ഹത്ത തവാറത്ത്, അത് മറയുന്നതുവരെ, അല്ലെങ്കിൽ അങ്ങനെ അത് തിരോധാനം ചെയ്തു, ബിൽ ഹിജാബ്, മറയിൽ, അല്ലെങ്കിൽ മറയാൽ. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ എൻ്റെ രക്ഷിതാവിൻ്റെ സ്മരണ നിമിത്തം ഈ നന്മയോടുള്ള സ്നേഹം സ്വീകരിച്ചിരിക്കുകയാണ്, അങ്ങനെ അവ മറവിൽ തിരോധാനം ചെയ്തു. ഇവിടെ അദ്ദേഹം ഈ കാഴ്ച കണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ നിന്ന്, ഓർമ്മയിൽ നിന്ന് അദ്ദേഹം നിർബന്ധമായി നിർവഹിക്കേണ്ട നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പോലും അദ്ദേഹം മറപ്പിക്കപ്പെട്ടു എന്ന് കാണാൻ സാധിക്കും. ദക്കറ ഗൈറു വാഹിദ് മിന സലഫി വൽ മുഫസ്സിരീൻ, ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ധാരാളം സലഫു സ്വാലിഹീങ്ങളും മുഫസ്സിരീങ്ങളും പറയുന്നു, അന്നഹു ഇഷ്തഗല ബി അർദിഹ ഹത്ത ഫാത വഖ്ത സ്വലാത്തിൽ അസ്ർ, അദ്ദേഹത്തിൻ്റെ അസ്ർ നമസ്കാരം നഷ്ടപ്പെടാൻ പോലും അത് കാരണമായി. വല്ലദി യഖ്തഉ ബിഹി അന്നഹു ലം യത്രുഖഹ അംദൻ ബൽ നിസിയാനൻ, ബോധപൂർവമല്ല അദ്ദേഹം അത് നഷ്ടപ്പെടുത്തിയത്, മറിച്ച് മറവി മൂലമാകുന്നു. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും, ഖന്ദഖ് യുദ്ധവേളയിൽ അവിടുന്ന് അസ്ർ നമസ്കാരത്തിന് സമയം അദ്ദേഹത്തിന് ആ സമയത്ത് നിർവഹിക്കാൻ സാധിച്ചില്ല. വദാലിക സാബിത്തുൻ ഫി സ്വഹീഹൈനി മിൻ ഗൈരി വജ്ഹിൻ മിൻ ദാലിക അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാൽ ജാഅ ഉമർ റളിയല്ലാഹു അൻഹു യൗമൽ ഖന്ദഖ് ബഅദമാ ഗുരിബത്തി ശംസു, ഖന്ദഖ് യുദ്ധവേളയിൽ ഉമറുൽ ഫാറൂഖ് നബിയെ സമീപിച്ചു, ആ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം. ഫജഅല യസുബ്ബു കുഫ്ഫാറ ഖുറൈഷ്, അദ്ദേഹം ഇങ്ങനെ ഖുറൈശി കുഫ്ഫാറുകളെ ആക്ഷേപിക്കുന്നുണ്ട്. വയഖൂലു, അദ്ദേഹം പറയുന്നു, യാ റസൂലല്ലാ വല്ലാഹി മാ കിത്തു ഉസല്ലിൽ അസ്റ ഹത്താ കാദതി ശംസു തഗ്റുബ്, സൂര്യൻ അസ്തമിക്കുന്നതുവരെ എനിക്ക് അസർ നമസ്കരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഖുറൈശി കുഫ്ഫാറുകളെ ആക്ഷേപിച്ചത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പ്രവാചകൻ തിരുമേനി പറഞ്ഞു, മാ സ്വല്ലൈതുഹ, ഞാനും അസർ നമസ്കരിച്ചിട്ടില്ല. ഫഖാൽ ഫഖുംനാ ഇലൽ ബുതഹ ഇല ബുതഹാൻ ഫതവല്ലാ ലിസ്സലാത്തി വതവല്ലാനാ ലഹാ, അങ്ങനെ ഞങ്ങൾ പ്രവാചകന്റെ കൂടെ പോയി, പ്രവാചകനും ഞങ്ങളും വുദു ചെയ്തു. ഫസ്വല്ല അസ്റ ബഅദമാ ഗുരിബത്തി ശംസു സുമ്മ സ്വല്ല ബഅദഹ അൽ മഗ്രിബ്, അങ്ങനെ ഞങ്ങൾ ആദ്യം അസ്ർ നമസ്കരിച്ചു, പിന്നെ മഗ്രിബും നമസ്കരിച്ചു. സഹീഹുൽ ബുഖാരിയിൽ ഈ സംഭവം കാണാൻ സാധിക്കും. ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീഅത്തിൽ അന്ന് യുദ്ധവേളയിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ ഇത് അനുവദനീയമാകാം എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. പ്രവാചകൻ്റെ കാലത്തും ആദ്യത്തിൽ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഇത് അനുവദിക്കപ്പെട്ടിരുന്നു, നമസ്കാരം ഇങ്ങനെ മാറ്റി നിർവഹിക്കാം. എന്നാൽ പിന്നീട് സ്വലാത്തുൽ ഖൗഫിന് ശേഷം അത് നസ്ഖ് ചെയ്യപ്പെട്ടു എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഏതായിരുന്നാലും ഇതുപോലെ ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുക എന്നത് സ്വാഭാവികമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വലിഹാദ ലമ്മ ഉരിദത്ത് അലൈഹിൽ ഖൈലുൽ ജിയാദ് അസ്സബഖു സാഫിനാത് ഐ അല്ലത്തി മിൻ വസ്ഫിഹ അസ്സുഫൂൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാല് പൊക്കി നിൽക്കുന്ന ആ കുതിരകളുടെ പ്രദർശനം അത് അദ്ദേഹത്തെ വിസ്മരിപ്പിച്ചു കളഞ്ഞു. വഹുവ റഫ്ഉ ഇഹ്ദാ ഖവാഇമിഹ ഇൻദൽ വഖൂഫി. നേരത്തെ പറഞ്ഞല്ലോ ഒരു കാല് മാത്രം പൊക്കി മൂന്ന് കാലിൽ നിൽക്കുന്ന ആ കുതിരകൾ, അത് അദ്ദേഹത്തിൻ്റെ ആ കാഴ്ച അദ്ദേഹത്തെ മറപ്പിച്ചു കളഞ്ഞു. മറ്റൊന്ന് അൻ ദിക്കിരി റബ്ബി എന്നത് സ്വാലിഹുൽ ഉസൈമി റഹ്മത്തുള്ളാഹി പറയുന്നു സ്വലാത്തൽ അസ്ർ, അവിടെ ഉദ്ദേശിക്കുന്നത് അസർ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അത് മറപ്പിച്ചു കളഞ്ഞു എന്നാണ്. വഹാദ ഐലൻ ഫീഹി തഫ്സീറുൻ ലിൽ ആമി ബിമാ ഹുവ അഖസ് വഹുവ ഖുസൂറുൻ ഫി തഫ്സീരി വദാലിക ലിഅന്ന ദിക്ര അഅമ്മു മിന സ്വലാത്തി ഫക്കുല്ലു സ്വലാത്തുൻ ദിക്കുറുൻ. മറ്റൊന്ന് ഇവിടെ എല്ലാ തരം ദിക്റുകളെയുമാകാം ഉദ്ദേശിക്കുന്നത്, നമസ്കാരത്തെ ഉദ്ദേശിച്ച് മാത്രമല്ല, എന്നാൽ ദിക്റുകളിൽ പെട്ട കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റാകുന്നു നമസ്കാരം. വലൈസ കുല്ലു ദിക്കിരിൻ സ്വലാത്തുൻ, എല്ലാ ദിക്റുകളും നമസ്കാരമല്ല, എന്നാൽ എല്ലാ നിസ്കാരങ്ങളും ദിക്റാകുന്നു. ഇദാ ഫസ്സർന ദിക്ര ബി സ്വലാത്തി ഫഖദ് ഫസ്സർന അൽ അഅം ബിൽ അഖസ് വഹാദ ഖുസൂറുൻ. സൈമ റഹ്മത്ത് പറയുന്നു ഇവിടെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയുടെ കാര്യത്തിൽ അദ്ദേഹം വിസ്മരിപ്പിക്കപ്പെട്ടു എന്നതാണ്, ആ കൂട്ടത്തിൽ നമസ്കാരവുമുണ്ട് എന്നതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം. ഏതായിരുന്നാലും ആ നമസ്കാരം അസർ നമസ്കാരത്തിന് സമയത്ത് അത് അദ്ദേഹത്തെ മറപ്പിക്കാൻ പോലും കാരണമായി ഈ പ്രദർശനം എന്നത് അവിടെ എടുത്തു പറഞ്ഞ കാര്യമാകുന്നു. നമുക്ക് ഈ ആയത്തിൽ വലിയ പാഠം പഠിക്കാനുണ്ട്. പലപ്പോഴും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയും അതേപോലെ തന്നെ അഞ്ചു നേരം നമ്മൾ കൃത്യമായി നിലനിർത്തിപ്പോരേണ്ട നമസ്കാരവും അതൊരിക്കലും തന്നെ ഒരു കാരണം കൊണ്ടും നമ്മെ വിസ്മരിപ്പിച്ചു കളയാൻ പാടില്ല. ഖുർആനാക്കാരും പല ഭാഗത്തും പറയുന്നുണ്ട് റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ വ ഇഖാമിസ്സലാ. സൂറത്തുൻ നൂറിൽ കാണാം അള്ളാഹു ചില ആളുകളെ പുകഴ്ത്തി പറയുന്നു. അവരാരാണ്? റിജാലുൻ ചില ആണുങ്ങൾ, ചില ആളുകൾ. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ, അവരുടെ കച്ചവടമോ അവരുടെ ഭൗതിക വ്യവഹാരങ്ങളോ അള്ളാഹുവിനെ ദിക്ര് ചെയ്യുന്നതിൽ നിന്നും വ ഇഖാമി സ്വലാത്തി വ ഈതാ ഇസ്സകാത്ത്, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നതിൽ നിന്നും അതേപോലെ തന്നെ സക്കാത്ത് നൽകുന്നതിൽ നിന്നും അവരെ അശ്രദ്ധരാക്കുകയില്ല, അങ്ങനെയുള്ള ചില ആളുകൾ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് കാണാൻ സാധിക്കും. നമുക്കും ആ ഗണത്തിൽ ഉൾപ്പെടാൻ സാധിക്കണം. ഏത് സാഹചര്യത്തിലും കൃത്യമായി നമസ്കാരം അതിൻ്റെ മുറ പോലെ നിർവഹിക്കാൻ ഒരു തരത്തിലും ആ വിഷയത്തിൽ അശ്രദ്ധയോ അലംഭാവമോ കാണിക്കാൻ നാം ഒരിക്കലും തന്നെ അങ്ങനെ ഇടയാവരുത് എന്നത് ഈ ആയത്തിൽ നമ്മളൊരു പാഠം പഠിക്കേണ്ടതാകുന്നു. 33-ാമത്തെ വചനം റുദ്ദൂഹ അലയ്യ ഫതഫിഖ മസ്ഹം ബിസ്സൂഖി വൽ അഅനാഖ്. റുദ്ദൂഹ, അവയെ തിരിച്ചു കൊണ്ടുവരുവീൻ, മടക്കുവീൻ. അലയ്യ, എനിക്ക്, എൻ്റെ അടുക്കൽ. ഫതഫിഖ, എന്നിട്ടദ്ദേഹം തുടങ്ങി അല്ലെങ്കിൽ ആയി. മസ്ഹൻ, തടവാൻ തുടങ്ങി. ബിസ്സൂഖി, തണ്ടൻ കാലിന്. വൽ അഅനാഖ്, പിരടികൾക്കും കഴുത്തിനും. അതായത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതായത് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ അവയെ എൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരൂ. അതാണ് റുദ്ദൂഹ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അദ്ദേഹം അവയുടെ കണങ്കാലുകളിലും കഴുത്തുകളിലും തടവാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിചാരകരോട്, സൈന്യത്തോട് ആ മൃഗങ്ങളെ, നേരത്തെ പറഞ്ഞ സ്വാഫിനാത്തുൽ ജിയാദ് എന്ന് പറഞ്ഞ ആ മനോഹരമായ ആ കുതിരകളെ, കാല് പൊക്കി നിൽക്കുന്നവയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവയുടെ കാലുകളിലും അതേപോലെ തന്നെ അവയുടെ പെരടികളിലും തടവാൻ തുടങ്ങി എന്നാണ്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഖാൽ ഹസനുൽ ബസ്വരി ഖാൽ ലാ വല്ലാഹി ലാ തഷ്ഗലീനി അൻ ഇബാദത്തി റബ്ബി ആഖിറ മാ അലൈകി സുമ്മ അമറ ബിഹാ ഫഉഖിറത് വകദാലിക ഖാല ഖതാദ. തന്നെ അള്ളാഹുവിനെ തൊട്ട് വിസ്മരിപ്പിക്കാൻ കാരണമായ ഈ വസ്തുക്കളെ അദ്ദേഹം പിന്നെ വെച്ചുകൊണ്ടിരുന്നില്ല, അവയെ അദ്ദേഹം അറുക്കുകയാണ് ചെയ്തത്. വഖാല സുദ്ദി ദറബ അഅനാഖഹ വഅറാഖീബഹ ബിസ്സുയൂഫി, ആ മൃഗങ്ങളുടെ കഴുത്തുകൾ അദ്ദേഹം വാളുകൾ കൊണ്ട് മുറിച്ചു മാറ്റി, അഥവാ അവയെ അറുത്തു. വഖാല അലി ഇബ്നു അബി തൽഹ അൻ ഇബ്നു അബ്ബാസ് ജഅല യംസഹു അഅറാഫൽ ഖൈലി വഅറാഖീബഹ ഹിബാലുഹ വഹാദൽ ഖൗലു ഇഖ്താറഹു ഇബ്നു ജരീർ قال ان لانه لم يكن ليعذب حيوانا بالعرقبه ويهلك مالا من ماله بلا سبب سوى انه اشتغل عن صلاته بالنظر اليها ولا ذنب لها وهذا الذي رجح ابن جرير فيه النظر ابن كثير رحمه الله പറയുന്നു അദ്ദേഹം അവയെ അറുത്തിട്ടില്ല, മറിച്ച് അവയെ തലോടുക മാത്രമാണ് ചെയ്തത്. കാരണം അങ്ങനെ അന്യായമായി മൃഗങ്ങളെ അദ്ദേഹം അറുക്കാറില്ല, കാരണം കൂടാതെ ശിക്ഷിക്കാറില്ല. നമസ്കാരത്തെ തൊട്ട് അവയെ അവ തന്നെ മറപ്പിച്ചു എന്ന കാരണമല്ലാതെ മറ്റൊരു കാരണവും ഇല്ലാതിരിക്കെ അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്ന് ഇബ്നു ജരീർ റഹ്മഹുള്ള എടുത്തുദ്ധരിക്കുന്നു. എന്നാൽ ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു അതിൽ ഒന്ന് നോക്കേണ്ടതുണ്ട്, അഥവാ ആ അഭിപ്രായം അത്ര സ്വീകാര്യയോഗ്യമായതല്ല. ലി അന്നഹു قد يكون في شرعهم جواز مثل هذا ابن كثير എന്ന് പറയുന്നു അന്നത്തെ ശരീഅത്തിൽ ഇത് അനുവദിക്കപ്പെട്ടതായിരിക്കാം. ولا سيما اذا كان غلبا لله عز وجل ലേ അല്ലാഹുവിന്റെ വിഷയത്തിൽ അദ്ദേഹം കാണിച്ച രോഷപ്രകടനം തന്നെ തന്റെ സൃഷ്ടാവിനെ ആരാധിക്കുന്ന കാര്യത്തെ തൊട്ട് വിസ്മരിപ്പിച്ചു കളയാൻ മാത്രം ഈ ഭൗതികമായ ഈ സമ്പത്ത് കാരണമായി എന്ന കാരണത്താൽ അദ്ദേഹം അവയെ അറുത്തതായിരിക്കാം. ബിസബബി അന്നഹു ഇഷ്തഗല ബിഹ ഹത്ത ഖറജ വഖ്തു സ്വലാ വലിഹാദ ലമ്മ ഖറജ അൻഹ ലില്ലാഹി തആല അവ്വലഹു അല്ലാഹു തആല മാ ഹുവ ഖൈറു മിൻഹ, അല്ലാഹുവിന് വേണ്ടി ഏതൊന്നിനെ അദ്ദേഹം ഒഴിവാക്കിയോ അതിനു പകരം അതിനേക്കാൾ നല്ലത് അല്ലാഹു അദ്ദേഹത്തിന് പകരമായി നൽകി. വഹിയ അർരീഹു അല്ലതീ തജ്രി ബി അംരിഹി റുഖാഅൻ ഹൈസു അസാബ്, തൊട്ടടുത്ത വചനത്തിൽ വരുന്ന ഒരു വചനം കൂടിയാണത്. അള്ളാഹു അദ്ദേഹത്തിന് കാറ്റിനെ അധീനമാക്കിക്കൊടുത്തു, സൗമ്യമായി അദ്ദേഹം ഉദ്ദേശിക്കുന്നിടത്തേക്ക് അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം സഞ്ചരിക്കുമാറ്. ഗുദുവുഹാ ഷഹ്റുൻ വറവാഹുഹാ ഷഹ്ർ, ആ കാറ്റിന്റെ പ്രത്യേകത അതിന്റെ പ്രഭാതത്തിലെ സഞ്ചാരം ഒരു മാസത്തെ യാത്രാ ദൂരമാകുന്നു, അതിന്റെ സായാഹ്നത്തിലെ സഞ്ചാരവും ഒരു മാസക്കാലത്തെ യാത്രയാകുന്നു അല്ലെങ്കിൽ ദൂരമാകുന്നു. ഫഹാദ അസ്റഉ വ ഖൈറു മിനൽ ഖൈലി, ഇത് കുതിരയേക്കാൾ വേഗത കൂടിയതാണ്, കുതിരയേക്കാൾ ഉത്തമമായതാകുന്നു. അപ്പോ അള്ളാഹുവിന്റെ പേരിൽ തന്നെ അള്ളാഹുവിന് നിർവഹിക്കേണ്ടുന്ന ആരാധന നിർവഹിക്കുന്ന കാര്യത്തിൽ മറപ്പിച്ചു കളയാൻ കാരണമായ ആ മൃഗങ്ങളെ അറുത്തു എന്നത് അതൊരിക്കലും തന്നെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പറ്റിയ ഒരു തെറ്റായ കാര്യമല്ല എന്നതാണ് അത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നത്. വഖാല ഇമാം അഹ്മദ് ഹദ്ദസന ഇസ്മായിൽ, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായി പ്രവാചകൻ തിരുമേനി തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ തിരുമേനി ഇന്നക്കല തദഉ ഷൈഅൻ ഇത്തിഖാഅ ലില്ലാഹി അസ്സ വജല്ല ഇല്ല അഅതാകല്ലാഹു ഖൈറം മിൻഹു, നീ ഏതൊന്ന് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഒഴിവാക്കിയോ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി ഏതൊരു കാര്യം ഭൗതികമായൊരു കാര്യം നീ വർജിച്ചുവോ, ഇല്ല അഅതാകല്ലാഹു ഖൈറം മിൻഹു, ആ ഒഴിവാക്കിയതിനേക്കാൾ നല്ലത് അള്ളാഹു നിനക്ക് നൽകാതിരിക്കുകയില്ല. അതും നമ്മളും ശ്രദ്ധിക്കേണ്ടുന്ന നമ്മളും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാകുന്നു. പലപ്പോഴും ഭൗതികമായ ചില സുഖസൗകര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തത് ആ കാര്യത്തോടുള്ള നമ്മുടെ അമിതമായ താൽപ്പര്യവും ഇഷ്ടവുമായിരിക്കാം. പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി അവൻ്റെ പൊരുത്തം നേടാൻ വേണ്ടി ആ സുഖങ്ങളെ നമ്മൾ മാറ്റിവെച്ചാൽ, ആ സൗകര്യങ്ങളെ നമ്മൾ ഉപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ മാറ്റിവെച്ചാൽ, അതിനേക്കാൾ ഖൈറായ കാര്യം അള്ളാഹു നമുക്ക് പകരമായി നൽകുമെന്ന് ഈ ഹദീസും ഇതുപോലെയുള്ള ഹദീസുകളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണമായി, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി ഇസ്ലാമികമായി നമുക്ക് പല നമ്മുടെ ബാധ്യത നിർവഹിക്കുന്ന കാര്യത്തിൽ വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമുക്ക് പാടില്ലാത്ത കാര്യങ്ങൾ പോലും ചെയ്യാൻ അത് നമ്മളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, ആ ജോലി ഉപേക്ഷിച്ചാൽ തീർച്ചയായും അതിനേക്കാൾ ഹൈറായ, അതിനേക്കാൾ ഉത്തമമായ മറ്റു ജോലികൾ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമെന്നതും ഇത്തരം ഹദീസുകൾ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, റുദ്ദൂഹ, നിങ്ങൾ അവയെ മടക്കി കൊണ്ടുവരുവീൻ. ഫതോഫിഖ, അങ്ങനെ അദ്ദേഹം തുടങ്ങി. ഫീഹ, ആ കുതിരകളിൽ. മസ്ഹൻ ബിസ്സൂഖി വൽ അഅനാഖ് ഐ ജഅല യഅഖിറുഹ ബിസൈഫിഹി ഫീ സൂഖിഹ വ അഅനാഖിഹ. അതായത് ആ കുതിരകളെ അദ്ദേഹം അറുത്തു, അദ്ദേഹം അവയെ അറുത്തു. അതാണ് അവയെ തണ്ടൻ കാലിലും അവയുടെ കഴുത്തുകളിലും അദ്ദേഹം തടവി എന്ന ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉസൈമി റഹ്മത്ത് പറയുന്നു, അന്നൽ ഇൻസാന ലാ ബഅസ അൻ യുഅസ്സിറ നഫ്സഹു ബിഇത്ലാഫി മാലിഹി ബിനഫ്സിഹി ലിഫിഇലി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഫലൗ ഫറദ്ന അന്നൽ ഇൻസാന ഇഷ്തഗല ബിഷൈഇൻ മഅഹു അൻ ذിക്രില്ലാ അൻ ذിക്രില്ലാഹി തആല വഅറാദ അൻ യുക്സിറഹു ലകാൻ ദാലിക സായിയൻ ജായിസ. ഇതുപോലെ തന്നെ ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് അള്ളാഹുവിനെ ഓർക്കുന്ന കാര്യത്തിൽ തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും അതിനെ അറുത്തുമാറ്റൽ, അതിനെ ഉപേക്ഷിക്കൽ നമുക്ക് അനുവദനീയമാകുന്നു. ലിഅന്ന ഹാദാ യുഅദ്ദി ഇലാ അൻ ലാ യഊദ മറത്തൻ ഉഖ്രാ ഇലാ തശാഗുലി അൻ ദിക്രില്ലാഹി അസ്സവജൽ ബിഷൈഇൻ മിനൽ മാലി. മറ്റൊരിക്കൽ പോലും, ഇനി ഒരു കാരണവശാലും ഒരിക്കലും ഇത് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ നിന്ന്, പ്രത്യേകിച്ച് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന കാര്യത്തിൽ നിന്ന് നമ്മെ തടയാൻ ഇടയാവരുത് എന്നാഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ ഈ ആയത്തിൽ ചില ഫവായിദുകൾ, ചില ഗുണപാഠങ്ങൾ പറയുന്നിടത്ത് ഉസൈമ റഹ്മത്ത് പറയുന്നു, ഖുവത്തു സുൽത്താനി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഫി അംരിഹി വ നഹീഹി ലി ഖൗലിഹി റുദ്ദൂഹ അലയ്യ. അള്ളാഹുവിൻ്റെ ഈ വചനത്തിൽ മറ്റൊരു കാര്യം, നിങ്ങൾ അവയെ എൻ്റെ അടുക്കിലേക്ക് മടക്കിക്കൊണ്ടുവരുവീൻ എന്നദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആധിപത്യത്തിൻ്റെ മഹാത്മ്യവും, അദ്ദേഹം ഏതൊരു കാര്യം കൽപ്പിച്ചാലും അത് പെട്ടെന്ന് നടപ്പിലാക്കാനും പ്രാവർത്തികമാക്കാനും സന്നദ്ധരായി നിൽക്കുന്ന സൈന്യത്തെയും ഇത് അറിയിക്കുന്നു. ഇന്ന ഹാദാ യദുല്ലു അല അന്നലഹു ജുനൂദൻ കസീറ, ധാരാളം സൈന്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് ഇത് അറിയിക്കുന്നു. തഅ്മുറുഹു ബി അംരിഹി ഇദാലം യഖുൽ റുദ്ദുഹ ലൗ ഖാല റദ്ദഹ. അവിടെ ആ പ്രയോഗത്തിൽ നിങ്ങൾ മടക്കി കൊണ്ടുവരുവീൻ എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത്. അതല്ലെങ്കിൽ ഒരു സൈനികൻ മാത്രമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ മാത്രമാണെങ്കിൽ അങ്ങനെയല്ല പ്രയോഗിക്കുക. ലക്കാനൽ ഖാദിമു വാഹിദൻ ലാക്കിൻ ലമാ ഖാല റുദ്ദൂഹ ദല്ല അല അന്നലഹു ജുനൂദൻ വഖദമൻ കസീറൂന യഖ്ദിമൂൻ. അദ്ദേഹത്തിന് ഭൃത്യവേല ചെയ്യുന്ന ധാരാളം ഭൃത്യന്മാരും അതുപോലെ തന്നെ സൈനികരും തൻ്റെ സൈന്യത്തിലുണ്ടായിരുന്നു എന്നത് ആ പ്രവാചകനെക്കുറിച്ച് അള്ളാഹു പരാമർശിച്ച കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാകുന്നു. ഏതായിരുന്നാലും ആ വചനത്തിൽ നമ്മൾക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അദ്ദേഹം അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന കാര്യത്തിൽ ഭൗതികമായതെന്തും അതിന് തടസ്സമായി നിൽക്കുമ്പോൾ അത് ഉപേക്ഷിക്കാൻ സന്നദ്ധനായി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. 33-ാമത്തെ വചനം, റുദ്ദൂഹ അലയ്യ ഫതഫിഖ മസ്ഹം ബിസ്സൂഖി വൽ അഅനാഖ്. റുദ്ദൂഹ, അവയെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുവീൻ. അലയ്യ, എൻ്റെ അടുക്കൽ. ഫതഫിഖ, എന്നിട്ട് അദ്ദേഹം തുടങ്ങി, അല്ലെങ്കിൽ അദ്ദേഹം ആയി. ഫതഫിഖ മസ്ഹൻ, തടവാൻ. ബിസ്സൂഖി, തണ്ടൻ കാലിനെ. വൽ അഅനാഖി, പിരടികൾക്കും കഴുത്തിനും. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് അവയെ അവൻ, അദ്ദേഹം ആ മൃഗങ്ങളെ, ആ കുതിരകളെ അദ്ദേഹം അറുത്തു എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുവാനും ഭൗതികമായ സുഖങ്ങളോ സൗകര്യങ്ങളോ മറ്റൊന്നും അള്ളാഹുവിനെ വിസ്മരിക്കുവാൻ, അവനെ കൃത്യമായി ആരാധിക്കുന്ന കാര്യത്തിന് തടസ്സമായി നിൽക്കുവാൻ ഇടയാവാതിരിക്കുവാനും അള്ളാഹു അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും അവന് വഴിപ്പെട്ടുകൊണ്ടും അവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും ജീവിക്കുവാനും നാം ഏവർക്കും അനുഗ്രഹം നൽകുമാറാകട്ടെ. ഈ ആയത്തും ഇതുപോലെയുള്ള ആയത്തുകളും അത് നമുക്ക് പ്രചോദനമായിട്ട് മാറണം. ഒരിക്കലും നമ്മളുടെ സന്താനങ്ങളാകട്ടെ, സമ്പത്താകട്ടെ, ഭൗതികമായ മറ്റ് സൗകര്യങ്ങളാകട്ടെ, അള്ളാഹുവിനെ വിസ്മരിക്കാൻ അതൊന്നും കാരണമായി കൂടാ. നമ്മൾക്കറിയാമല്ലോ സൂറത്തുൽ മുനാഫിഖൂനിൽ അള്ളാഹു പറയുന്ന കാര്യം, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ, നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിങ്ങളെ അശ്രദ്ധമാക്കരുത്. വമൻ യഫ്അൽ ദാലിക ഫഉലൈകഹുമുൽ ഖാസിറൂൻ, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവരാകുന്നു നഷ്ടക്കാർ. അള്ളാഹു അത്തരം നഷ്ടക്കാരിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തിരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 34-35 വചനങ്ങളാണ് നാം പഠിച്ചത്. മറ്റൊരാൾക്കും ലഭിക്കാത്ത അനുഗ്രഹങ്ങൾ ലഭിക്കാൻ സുലൈമാൻ അലഹിസ്സലാം ആഗ്രഹിച്ചത് എന്തിനുവേണ്ടി എന്ന ഇതിവൃത്തത്തിലാണ് ഇന്നത്തെ ക്ലാസ് നടന്നത്. നമുക്കുവേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: نور على مر الزمان تألقا وأضاء للدنيا طريقا.
6: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷരവെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
1: പീസ് റേഡിയോ പുലരിവെട്ടം.
0: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
1: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
0: പകച്ചു നിൽക്കാനാകാതെ
1: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
0: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
1: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
0: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
1: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
0: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
1: പീസ് റേഡിയോ പുലരിവെട്ടം
0: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യൻ്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഖുർആൻ ടെലിക്വിസ്. വിശുദ്ധ ഖുർആനിലുള്ള അറിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഖുർആൻ ടെലിക്വിസിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ നടത്തി വരുന്ന ഖുർആൻ ടെലിക്വിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ എപ്പിസോഡിലെ ഒന്നാമത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആയിഷ ഷബീർ. ആയിഷ എവിടുന്ന വിളിക്കുന്നത്?
3: കാസർഗോഡ്.
2: ആമിനന്റെ ഇത്താത്തയാണോ? മാഷാല്ലാ. എത്രാം ക്ലാസ്സിലാണ് ആയിഷ പഠിക്കണേ? ഫിഫ്ത്തിലാണ് അല്ലേ? ഓക്കെ. ആയിഷ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
3: ആയിഷ
2: ഖുറാൻഡിലേക്ക് വിളിച്ചിട്ടുണ്ട് അല്ലേ? മാഷാല്ലാ. ആയിഷക്ക് ഇതിനു മുമ്പ് സമ്മാനം
3: കിട്ടിയിട്ടുണ്ടോ?
2: മാഷാല്ലാ ബർക്കല്ലാ ഫീക്ക്. ഏതൊക്കെ എത്ര സൂറത്തുകള് പഠിച്ചിട്ടുണ്ട് ആയിഷ? അഞ്ച് ജ്യൂസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? മാഷാല്ലാ ബർക്കല്ലാ ഫീക്ക്. ഓക്കെ, അപ്പൊ ആയിഷ ഭയങ്കര കോൺഫിഡൻസിലാണ് അല്ലേ? പന്ത്രണ്ട് സമ്മാനം വാങ്ങിയിട്ടില്ലേ? പതിനൊന്ന് വാങ്ങിയില്ലേ? ഈ പ്രാവശ്യം എന്നാ വാങ്ങണ്ട. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കട്ടെ. ഞാൻ ഇതുവരെ ആയിഷനെ ചോദിച്ചിട്ടില്ലല്ലോ. ഇൻഷാല്ലാ അപ്പൊ നമുക്ക് റെഡിയാക്കാം. സാധാരണ 10 അല്ലെങ്കിൽ 5 മേലെ സമ്മാനങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പരമാവധി ടഫാക്കലുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ആയിഷനെ കൊണ്ട് കഴിയുകയാണെങ്കിൽ ഇത് പൂർത്തിയാക്കണം. ഓക്കെ, എങ്ങനെ ചോദിക്കാന്ന് വെച്ചാൽ ഏതൊക്കെ ജ്യൂസ് എന്നാ ചോദിക്കല് സാധാരണ? ഒന്ന് രണ്ടും അല്ലേ? ഓക്കെ, ഞാൻ ചോദിക്കണത് ഒരു ചോദ്യം തബാറക്ക ജ്യൂസ് എന്ന്, പിന്നെ ഖദിസമിയ ഖാലഫം ആ ജ്യൂസുകളല്ലേ പഠിച്ചിട്ടുള്ളത്? ഓക്കെ, അപ്പോ ഇങ്ങനെ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം തബാറക്ക ജ്യൂസ്, രണ്ടാമത്തെ ചോദ്യം ഖാലഫമ ജ്യൂസ്, മൂന്നാമത്തെ ചോദ്യം ഹാമിം ജ്യൂസ്. റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, മാഷാല്ലാ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഞാനൊരു ആയത്ത് തോതും, ആ ആയത്ത് ഏത് സൂറത്തിലാന്ന് പറയണം, അതേപോലെ ആ സൂറത്തിന്റെ അവസാനത്തെ ആയത്തും പറയണം.
3: ഓക്കെ,
2: വളരെ ടഫ് ആയി കേട്ടോ. എങ്ങനെ? അതെ, ഹാമിം ജുസൂന്ന് ഇതേപോലെയാണ് ചോദിക്കുക, ഖാലഫമയെന്ന് ഇതേപോലെ ചോദിക്കുക. പതിനൊന്നെണ്ണം വാങ്ങിയില്ലേ? ഓക്കെ, ഇൻഷാല്ലാ. ആരും സഹായിക്കാൻ അടുത്തില്ലല്ലോ? ഓക്കെ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم لا تبقي ولا تذر لواحة للبشر عليها تسعة عشر. ഈ ആയത്തുകൾ ഏത് സൂറത്തിലാണ് ആയിഷ? ബാക്കി ഓതൂല, മൂന്നായത്തുകൾ ഓതുള്ളൂ. لا تبقي ولا تذر لواحة للبشر عليها تسعة عشر. തബാറക് ജൂസ് ആണ്. لا تبقي ولا تذر لواحة للبشر عليها تسعة عشر.

0: ഇന്ത്യയെ
1: ചൂടാ.
0: കിട്ടണില്ലേ?
1: ഹജ്ജാക്കാണ്ട് കുറച്ച് ദിവസമായി. എനിക്കിപ്പോ കുറാൻ പഠിക്കുന്നുണ്ട്, അപ്പോ ഇന്ത്യയിലേക്ക് ഡവറാക്കാൻ സമയം കിട്ടിയില്ല.
0: അപ്പൊ ആയിഷല്ലേ പറഞ്ഞത് തബാറക്കിജെന്ന് ചോദിക്കാന്ന്?
1: നാലും അഞ്ചും ഇപ്പൊ ഞാനത് ഡവറ ചെയ്തോണ്ടേ.
0: ഓക്കെ, എന്നാ അമ്മ ജുസ് എന്നും
1: ഓക്കെ.
0: ഹാമിയും ജുസ് എന്നും ഖാലിഫും ജുസ് എന്നും ചോദിക്കാം. ഹാമിയും ജുസ് എന്നാണ് ചോദ്യം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فضلا من الله ونعمه والله عليم حكيم. ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? സൂറ ഹുജറാത്ത്. മഷാല്ല, ചോദ്യം കഴിഞ്ഞിട്ടില്ല. സൂറ ഹുജറാത്തിന്റെ അവസാനത്തെ ആയത്ത് ഏതാ? മാഷാ ബർക്കല്ലാഹു ഫീക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി രണ്ടെണ്ണം ബാക്കിയുണ്ട്. ഓക്കെ, ഒന്ന് ഖാലഫമ ജുസ് എന്നും ഒന്ന് അമ്മ ജുസ് എന്നും. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم وأمددناهم بفاكهة ولحم مما يشتهون يتنازعون فيها كأسا لا لغو فيها ولا تأثيم. ഈ ആയത്തുകൾ ഏത് സൂറത്തിലാണെന്ന് ആയിഷക്കറിയാം. സൂറത്ത് ഏതാ? സൂറത്തൂർ. ഓക്കെ, അതല്ല ചോദ്യം. അതിൻ്റെ അവസാനത്തെ ആയത്തും ആയിഷക്ക് അറിയാം. ഏതായത്? സൂറത്ത് തൂറിന്റെ അവസാനത്തെ ആയത്ത് ഏതാണ് ആയിഷ? സൂറത്ത് ഫുള്ള് ഓതി വെക്കാണോ? ആ അപ്പൊ രണ്ട് ചോദ്യത്തിന് ഉത്തരം അറിയാന്ന് എനിക്കറിയാം, പക്ഷെ നമ്മുടെ ചോദ്യം അതല്ലേ. രണ്ടാമത്തെ ചോദ്യം ഞാൻ ഓദ്യ ആയത്തുണ്ടല്ലേ, തനാസഅന ഫീഹാ കഅസൻ. ആ ആയത്ത് ഏത് പേജിലാണ്? ആ ആയത്തിലുള്ള പേജിന്റെ സ്റ്റാർട്ടിങ് എന്താണ്?

0: أفسحر هذا أم أنتم لا تبصرون؟
1: മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്ക്. അപ്പൊ വെറുതെ കിട്ടിയതല്ലേ 11 എണ്ണം അല്ലേ? ഓക്കെ, മാഷാല്ലാ. അവസാനത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതും, ആ ആയത്ത് ഏത് സൂറത്തിലാന്ന് പറയണം, ആ ആയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് ഓതണം, അതേപോലെ ആ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്തും പറയണം. ഓക്കെ, അമ്മ ജുസാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن عليكم لحافظين كراما كاتبين وإن عليكم لحافظين അതാണ് ആയത്ത്. ആ ആയത്ത് ഏത് സൂറത്തിലാണ്? സമയം വളരെ കുറവാണ്. ഐഷ, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, പെട്ടെന്ന് ഉത്തരം പറയണം. ഉറപ്പാണോ? ഉറപ്പല്ലേ? ഞാൻ ചോദിച്ച ചോദ്യം ഏതായിരുന്നു? ഓക്കെ, അത്ര ഉറപ്പല്ലേ? ഓക്കെ, ഞാൻ ഉത്തരം പറയട്ടെ. വഇന്ന അലൈക്കും ലഹാഫിദീൻ كراما كاتبين يعلمون ما تفعلون إن الأبرار لفي نعيم سورة انفطار وإن عليكم لحافظين إن الله آيت أوكي إن الأبرار لفي نعيم إن രണ്ട് സൂറത്തിലുണ്ട്, ഇൻഫിത്വാറിലുണ്ട്, മുത്തഫിഫീനിലുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചത് വഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമ കാതിബീൻ, മുത്തഫിഫീൻ്റെ തൊട്ട് മുമ്പത്തെ സൂറത്താണ് ഇൻഫിത്വാർ. ഓക്കെ ആണോ? അപ്പൊ ഞാൻ എന്താ തുടക്കത്തിൽ പറഞ്ഞത്? ഓക്കെ, സാരില്ല, ഇൻഷാല്ലാ അടുത്ത ഞായറാഴ്ചയും ചാൻസ് ഉണ്ട്. ഇൻഷാല്ലാ ഇനിയും എന്താ പറയാ, എല്ലാ ഞായറാഴ്ചയും വിളിക്കണം, എല്ലാ ഞായറാഴ്ചയും സമ്മാനം വാങ്ങും എനിക്കറിയാം. ഇനിയും ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും, 5 ജുസൂന്ന് ചോദിക്കും. ഓക്കെ, അങ്ങനെ ചോദിക്കാൻ പറയണം കേട്ടോ. ഇൻഷാല്ലാ 5 ജുസൂന്നും ചോദിക്കാൻ പറയണം കേട്ടോ. 3 ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ, പക്ഷെ 5 ജുസൂന്നും ചോദിക്കാൻ പറഞ്ഞിട്ട് അത്രയും കോൺഫിഡൻസിൽ ഇരിക്കണം ഇൻഷാല്ലാ. മാഷാല്ലാ, എന്തായാലും എന്താ, ഹാമിൻ ജുസൂവും ഖാലഫമൻ ജുസൂവും വളരെ ഉഷാറാണ്, പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മാഷാല്ലാ, ബാർക്കല്ലാ ഫീക്ക്. അമ്മ ജുസൂവും ക്ലിയർ ആണെന്ന് എനിക്കറിയാം, പക്ഷേ കൺഫ്യൂഷൻ വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ബാക്കി തബാറക് ജുസ് ആണെങ്കിലും ഖദ്സിമ ജുസ് ആണെങ്കിലും ഒക്കെ ഇതേപോലെ തന്നെ ആവണം കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും
0: വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇൻഷാല്ലാ ഈ എപ്പിസോഡിലെ അടുത്ത കോളറിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം.
1: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അസ്മി. ഓക്കെ, അസ്മി എവിടുന്ന് വിളിക്കണത്? ചൊവ്വയിലും ഗുരുവായൂർ. ഓക്കെ, മഷാല്ല. അസ്മി എത്രാം ക്ലാസ്സിലാണ് അസ്മി പഠിക്കുന്നത്? മൂന്നാം ക്ലാസ്സിലല്ലേ. മദ്രസയിൽ പഠിക്കുന്നുണ്ടോ? മദ്രസയിൽ എത്രയില്ല? മദ്രസയിൽ മൂന്നിലാണ്, സ്കൂളും മൂന്നിലാണ് അല്ലേ. മഷാല്ലാ ബർക്ക. ഈ പ്രോഗ്രാമിലേക്ക് ഇതിന് മുമ്പ് വിളിച്ചിട്ടുണ്ടോ അസ്മി? ആദ്യമായിട്ടാണ് അല്ലേ. ഓക്കെ, അപ്പോ പ്രോഗ്രാം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. അമ്മ ജുസ് എന്ന് മൂന്ന് ചോദ്യങ്ങൾ അസ്മിനോട് ചോദിക്കും. വളരെ സിമ്പിളായിട്ടുള്ള മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കുക. ആ ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയണം. ഓക്കെ, ഉമ്മനോട് ചോദിക്കാനൊന്നും പറ്റൂല, അസ്മി ഉത്തരം പറയണം. ആ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ഇൻഷാല്ലാ പീസറയുടെ നിന്നുള്ള ഒരു സമ്മാനം അസ്മിൻ്റെ വീട്ടിലേക്ക് എത്തും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരിക്കും. അതുമാത്രമല്ല, ആദ്യമായിട്ട് വിളിക്കാനതുകൊണ്ട് കുറച്ചുകൂടി സിമ്പിളായിരിക്കും. മഷാല്ല. അസ്മിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അസ്മി? മഷാല്ല. ആ ഇപ്പം അടുത്ത് ആരൊക്കെയുണ്ട്? എങ്ങനെ?
0: ഉമ്മയ്ക്കുണ്ട്, ഉപ്പുണ്ട്, ഇക്കാര്യുണ്ട്, മാമിയുണ്ട്, ഉമ്മമ്മ പൂപ്പയുണ്ട്.
1: മഷാല്ല മഷാല്ല. ഇപ്പൊ അടുത്ത് ആരുള്ളത്?
0: അടുത്ത് ഉമ്മ.
1: ഉമ്മണ്ട്. ഓക്കെ, മഷാല്ല. അസ്മിക്ക് ഏതൊക്കെ സൂറത്ത് അറിയാം അസ്മി? ബുറൂജ് വരെ അറിയാം അല്ലേ, സൂറത്തു നാസ് മുതൽ അല്ലേ. ഓക്കെ, മാഷാല്ല ബറക്കല്ലാ ഫീക്ക്. അപ്പോൾ സൂറത്തു നാസ് മുതൽ ബുറൂജ് വരെയുള്ള ഏതെങ്കിലും മൂന്ന് ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാം. അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ഉമ്മച്ചിനെ നോക്കരുത്, അല്ലെങ്കിൽ താത്തനെ നോക്കരുത്, അസ്മിനോടാണ് ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും പേടിക്കാതെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരിക്കും, അതിന് ഉത്തരം പറയാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ചോദിക്കട്ടെ.

0: ബാക്കി ഉള്ള ആ സൂറത്തിലുള്ള ആയത്തുകളൊന്നും ഓതു അസ്മി.
1: بأن ربك أوحى لها يومئذ تحدث
0: يومئذ
1: أخباره
0: അല്ല, അത് തൊട്ട് മുമ്പത്തെ ആയത്താണ്. ബി അന്ന റബ്ബക ഉഹ ലഹ യൗമ ഇദി യസ്ദുറു
1: يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة شرا يره
0: ഖൈറാണോ ഷെറാണോ? ഖൈർ ഉറപ്പാണോ? മാറുവോ? ഇല്ല. ഓക്കെ, നാവധിക്കോ. ഫമ്മ യാമിൽ മിസ്ഖാല ദറത്തിൻ ഖൈറയ്യറ. മാഷാല്ലാ, ബറക്കല്ലാഹു ഫീക്. ഇനി അസ്മി, അത് ഏതാണ് സൂറത്ത്? ആ സൂറത്തിന്റെ പേരെന്താ? ആ സൂറത്തിന്റെ പേരെന്താണ്? സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്ത് എന്താ? ആ സൂറത്തു സൽസലയാണ്. മാഷാല്ലാ, ബാർക്കല്ലാഹു ഫീക്. ആ സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്ത് എന്താണ് അസ്മി? മാഷാല്ലാ, ബാർക്കല്ലാഹു ഫീക്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. മനസ്സിലായോ? ഇത്രയും സിമ്പിൾ ആയിരിക്കും നമ്മുടെ പ്രോഗ്രാം. ഇനി രണ്ട് ചോദ്യം കൂടി ബാക്കിയുണ്ട്. ഈ രണ്ട് ചോദ്യത്തിനും കറക്റ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞാലേ അസ്മിക്ക് സമ്മാനം കിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും ഉമ്മച്ചിനെ നോക്കരുത് കേട്ടോ. തെറ്റിക്കൂടാവുന്ന ഒരു പ്രശ്നമില്ല. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം.
1: ഓക്കെ.
0: അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ.

0: اوكي. ثم كلا سوف تعلمون، كلا لو تعلمون علم اليقين. باقي ودنم ഒന്നൂടെ അതന്നെയാണ് സൂറത്ത്, അതന്നെയാണ്. കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറൗന്നൽ
1: ജഹീം ثم لترونها عين اليقين ثم لا ثم لا
0: ثم لا പോരട്ടെ, അതന്നെ. ثم لا തു
1: تحد
0: ثم لا تس
1: ثم لا تسألن يومئذ عن النعيم.
0: മാഷാഅല്ലാ, ബാറക്കല്ലാ ഫീക്ക്. ഓദ്യത് വളരെ ഉഷാറായിട്ടുണ്ട് അസ്മി. അതേതാണ് സൂറത്ത് അസ്മി? തകാസുർ. മാഷാഅല്ലാ, ബാറക്കല്ലാ ഫീക്ക്. രണ്ട് ചോദ്യവും വളരെ ഉഷാറായിട്ട് ഭംഗിയായിട്ട് ഓതി. അവസാനത്തെ ഒറ്റ ചോദ്യമോടെ നമുക്ക് ബാക്കിയുണ്ട്. ഇതിൽ ഔട്ടായി കഴിഞ്ഞാൽ സമ്മാനം പോവും. ഇതും കൂടി എങ്ങനെയെങ്കിലും പറഞ്ഞാൽ സമ്മാനം ഇൻഷാഅല്ലാ അസ്മിൻ്റെ വീട്ടിലേക്ക് എത്തും. ചോദിക്കല്ലേ, അമ്മച്ചിനോട് സഹായം ചോദിക്കരുത് കേട്ടോ. അമ്മച്ചിനെ നോക്കിയാ കണ്ട. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يحسب أن ما له أخلده كلا لينبذن في الحطمة. إي آيتين ده باقي ودا.
1: وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة.
0: കഴിഞ്ഞ
1: അല്ലാഹു

0: التي تطلع على الأفئدة باكندا. التي تطلع على الأفئدة إنها
1: إنها عليهم مقتدى في عمد ممددة.
0: ما شاء الله، بارك الله فيك. എങ്ങനെയുണ്ട് അസ്മി? മൂന്ന് ചോദ്യത്തിനും മാഷാല്ലാ ഉഷാറായിട്ട് ഉത്തരം പറഞ്ഞു. ഇത്രേ ഉള്ളൂ നമ്മൾ പ്രോഗ്രാം, മനസ്സിലായോ? അപ്പോൾ എല്ലാ ഞായറാഴ്ചയും പ്രോഗ്രാം ഇവിടെ നടക്കും ഈ സമയത്ത്, 4 മണി ടു 6 മണി വരെ. അപ്പോൾ ഓരോ കുട്ടികൾ വിളിക്കും, ചില കുട്ടികളൊക്കെ 12, 13 ഒക്കെ സമ്മാനം വാങ്ങിയ കുട്ടികളൊക്കെ ഉണ്ട്, മനസ്സിലായോ? ഇപ്പോൾ അസ്മിക്ക് എന്തായാലും ഇനി ഒരു സമ്മാനം വീട്ടിലേക്ക് എത്തും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എല്ലാ ഞായറാഴ്ച ഈ സമയത്ത് ഈ നമ്പർക്ക് വിളിക്കാം. അപ്പോൾ തിരക്കുണ്ടാവും ചില സമയത്ത്, അപ്പോൾ വിളിച്ചോണ്ടിരിക്കാം. അപ്പോൾ കിട്ടും. അപ്പോൾ ഇൻഷാല്ലാ വേറെ ഉസ്താദ്മാരുണ്ടാവും, അവർ ചോദിക്കും. അമ്മ ജൂസ് മാത്രം ചോദിക്കുള്ളൂ. ഓക്കെ, ഇൻഷാല്ലാ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം.
0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡിൽ വിളിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇൻഷാല്ലാ ഇനിയും എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ മക്കളെ ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ, ബറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് ഖുർആൻ ടെലിക്വിസ്.
3: أعوذ بالله من الشيطان الرجيم.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് മധുരം ഖുർആൻ സൂറത്തുൽ മുജാദല 12 മുതൽ 21 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്.
1: أعوذ بالله من الشيطان الرجيم.

0: وإن ربك لهو العزيز الرحيم.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്ത് അഷ്ഷുറയിലെ 15 മുതൽ 122 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാരി ഷെയ്ഖ് സലാഹ് അൽബുദൈർ.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ ഇനി അത്തഹ്സീൻ പ്രോഗ്രാമിലേക്ക്. സൂറ ബക്കറയിലെ 6-7 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 5 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ 2 ക്ലാസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ 6-7 ആയത്തുകളാണ് പഠിക്കുന്നത്.

0: أأنذرتهم أم لم تنذرهم لا يؤمنون ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم
1: ഇവിടെ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. ഇന്നല്ലദീന കഫറു, ഇന്ന നൂന് ശബ്ദുണ്ട്, മണിക്കണം. ഇന്ന അല്ലദീന, ദാലിൻ്റെ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലസീന അല്ല അല്ലദീന, അല്ലദീന. ഇന്നല്ലദീന കഫറു, ഇവിടെ കാഫിൻ്റെ ഒരു സിഫത്ത് അഥവാ ലൈറ്റായിട്ട് ഉച്ചരിക്കണം, കനപ്പിക്കാതെ. കഫറു കഫറു അല്ല, പലപ്പോഴും ആളുകൾ കോതിപ്പോകുന്നത് കഫറു കഫറു എന്നാണ്, കാഫിരീൻ ഈ രൂപത്തിൽ കഫറു എന്ന്. കഫറു കാഫിനെയും ഫാഇനെയും ഒക്കെ വളരെ ലേറ്റായിട്ട് ഉച്ചരിക്കണം. കഫറു സവാഉൻ അലൈഹിം, സവാഉൻ മദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നീട്ടണം നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. ഹർക്കത്ത് ഖദർ കണക്കാക്കുന്നത് സാധാരണഗതിയിൽ നമ്മുടെ കൈ ഒന്ന് മടക്കി ഓപ്പണാക്കുന്ന ആ ഒരു സമയമാണ് ഒരു ഹർഫ് എന്ന് പറയുന്നത്. മടക്കുന്നത് മാത്രം ഒരു ഹർക്കത്ത്. അപ്പോൾ മടക്കിയാൽ മാത്രം ഒരു ഹർക്കത്ത്, അത് തുറന്നാൽ അഥവാ കൈയൊന്ന് മടക്കി തുറന്നാൽ ഒരു ഹർഫ്, ഒരു അക്ഷരം എന്ന രൂപത്തിൽ. മറ്റൊരു നിലക്ക് പറഞ്ഞാൽ ഹാഫ് ഓഫ് എ സെക്കൻഡ്, ഒരു സെക്കൻഡിൻ്റെ പകുതി, ഇത്രയാണ് ഒരു പിന്നെ ഹർക്കത്തിൻ്റെ ഖദർ എന്ന് പറയുന്നത്. ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം, അതാണ് മദ് മുത്തസിൽ. ഇനി സവാഉൻ അലൈഹിം, ഉൻ തൻവീൻ ശേഷം, അലൈഹിം ഇവിടെ ഐന്, സവാഉൻ അലൈഹിം ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം, അവിടെ മണിക്കരുത്. സവാഉൻ അലൈഹിം, സവാഉൻ അലൈഹിം, നലൈഹിം നൂനിനെ കൊണ്ടും വായിക്കരുത്, അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സവാഉൻ അലൈഹിം അഅൻദർതഹും, അഅൻദർതഹും രണ്ട് ഹംസയാണ് തുടക്കത്തിൽ തന്നെ, അ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അഅൻദ സാക്കിന നൂനിന് ശേഷം ദാല് അവ്യക്തമാക്കി മണിക്കണം നൂനിനെ. അഅൻദർതഹും ഇഖ്ഫാഉം ബിഗുന്ന അവ്യക്തമാക്കി മണിക്കുക. അഅൻദർതഹും ഇനി അവിടെ നിർത്തിയാൽ ബാക്കിൽ നിന്നും വീണ്ടും അഅൻദർതഹും അം ലം തുൻദിർഹും ഇങ്ങനെ ഓതണം. ഇനി അഅൻദർതഹും അം ലൻ സാക്കിന മീമിന് ശേഷം ഹംസ കൃത്യമായിട്ട് മീമിനെ വെളിവാക്കണം. അഅൻദർതഹും അം ലം ഇങ്ങനെ. ഇനി അം ലം തുൻദിർഹും, അം ലം തുൻദിർഹും ഇവിടെയും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാഉം ബിഗുന്ന തുൻദിർഹും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ധാരാളം ആളുകൾ ഇവിടെ റായിനെ കനപ്പിക്കുകയാണ് ചെയ്യുക. തുൻദിർഹും, തുൻദിർ അല്ല, റായിനെ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കുകയാണ് വേണ്ടത്. തുൻദിർഹും, തുൻദിർഹും ഇങ്ങനെയാണ് ഓതേണ്ടത്. ലാ യുഅ്മിനൂൻ, ലാ യുഅ്മിനൂൻ അവസാനത്തിൽ മദ് ആയിരുന്നു സുക്കൂൻ. ഇനി അടുത്ത ആയത്ത് ഖതമ അല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം. ഖതമ ഖ, ഖനെ കനപ്പിക്കണം, ഖതമ ഖതമ അല്ല ഖ, ഖതമ ഖതമ അല്ലാഹു, താഇനെ ലൈറ്റായിട്ട് ഉച്ചരിക്കും വേണം, ഖതമ എന്ന് കനപ്പിക്കരുത്. ഖതമ അല്ലാഹു, ഖതമ അല്ലാഹു അലാ ഖുലൂബിഹിം, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, അലാ ഖുലൂബിഹിം ഖാഫ്, ഖുലൂബിഹിം ഖുലൂബിഹിം വഅല സാക്കിന മീമിന് ശേഷം വ വന്നാൽ മീമിനെ വെളിവാക്കി ഉച്ചരിക്കണം, ഇദ്ഹാർ ചെയ്യണം. പലപ്പോഴും നമ്മുടെ അവിടെ മീം പൂർണ്ണമാവുകയില്ല, അല കുലൂബിഹിം വ അല, കാരണം രണ്ട് ചുണ്ട് തമ്മിൽ തട്ടുകയില്ല. അങ്ങനെ മീം പൂർണ്ണമാവാതെ വ ഉച്ചരിക്കും. പ്രത്യേകിച്ചും അവിടെ സാക്കിന മീമിന് ശേഷം ഫ വരുമ്പോൾ ഫും വും എങ്ങനെ ഗൈരിൽ മഖ്ദൂബി അലൈഹിം വലദ്ദോൻ, പലപ്പോഴും അവിടെ ആളുകൾ ഗൈരിൽ മഖ്ദൂബി അലൈഹിം വലദ്ദോലിൻ എന്നാ പറഞ്ഞു പോകുന്നത്. മീം പൂർണ്ണമാവുന്നില്ല, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം.
0: അല ഖുലൂബിഹിം വ അല സംഇഹിം.
1: ഇനി വ അല സംഇഹിം, ഇവിടെയും മീമിനെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖൽഖല സംഇഹിം എന്ന് പറയുന്നത് സംഇഹിം സംഇഹിം, ഇങ്ങനെ മീമും അയിനും മിക്സായി പോവുകയും ചെയ്യരുത്.
0: വ അല സംഇഹിം സംഇഹിം. വ അല അബ്സാരിഹിം വ അല,
1: ഇവിടെയും അയിനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരമേയ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിൽ.
0: വ അല അബ്സാരിഹിം,
1: അബ് ബാഇനെ ഖൽഖല ചെയ്യണം.
0: അബ്സാരിഹിം ഗിഷാവ ഗിഷാവ ഐഷാവ
1: ഓതരുത്, ഐഷാവ അല്ലെങ്കിൽ ഐഷാവ ഇങ്ങനെയൊന്നുമല്ല,
0: ഗിഷാവ ഗിഷാവ.
1: വലഹും അദാബുൻ അസീം
0: വലഹും അദാബുൻ,
1: വലഹും മദാബല്ല വലഹും മദാബല്ല,
0: വലഹും അദാബുൻ
1: ഐൻ ഉച്ചരിക്കണം.
0: അദാബുൻ അസാബല്ല അദാബ്, അദാബുൻ അസീം
1: അദാബുൻ തൻവീൻ ശേഷം ഐൻ ഇസ്ഹാർ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അസീം
0: അലീം അലീം അല്ല അസീം,
1: ഈ ഉച്ചാരണം അസീം. അവസാനത്ത് നീട്ടൽ മദ്ദ ആരദുൽ സുക്കൂൻ. ഇൻഷാ അല്ലാഹ് ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: بهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم.
1: സൂറത്തുൽ ബഖറയിലെ 6-7 ആയത്തുകൾ നന്നായിട്ട് പഠിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 6-7 വചനങ്ങളാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മെ പഠിപ്പിച്ചത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
3: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: അടുത്തതായി ഹറമൈനിലെയും മസ്ജിദുൻ നബവിയിലെ ഫജ്ർ നമസ്കാരം നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബറാജി പാരായണം നടത്തിയ സൂറത്ത് സൂറത്തു യൂനുസ് 1 മുതൽ 14 വരെയുള്ള ആയത്തുകൾ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

وبشر الذين آمنوا وعملوا الصالحات أن لهم قدم صدق عند ربهم

بالقسط، والذين كفروا لهم شراب من حميم

0: انظر لننظر كيف تعملون.
1: മസ്ജിദുൽ ഹറാമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഷെയ്ഖ് ബദർ അൽ തുർക്കി. പാരായണം ചെയ്ത സൂറത്ത് സൂറത്തു ദുഹ, സൂറത്തു ശറഹ്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: فحدث. الله أكبر،
1: الله أكبر.
0: الحمد

മഷാല്ലാ, നാം ഇതുവരെ കേട്ടത് ഹറമൈനിലെയും മസ്ജിദുൽ നബവിയിലെയും മസ്ജിദുൽ ഹറാമിലെയും സുബഹ് മഗ്രിബ് നമസ്കാരങ്ങളുടെ പാരായണങ്ങളാണ് നാം കേട്ടത്. മദീന പള്ളിയിൽ ഫജിർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറാജി. പാരായണം ചെയ്ത സൂറത്ത് സൂറത്ത് യൂണിസ്, 1 മുതൽ 14 വരെയുള്ള ആയത്തുകൾ. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഷെയ്ഖ് ബദർ അൽ തുർക്കി. പാരായണം ചെയ്ത് സൂറത്ത് ദുഹ.

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.

ഏറെ ലളിതമായ ബോധന രീതി. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം, സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

ജീവിതത്തിലെ ഇളം പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും തങ്ങളുടെ മധുരതരമായ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഇളം പ്രായക്കാരായ ഖാരിഖുകളുടെ ആകർഷണീയമായ ഖുർആൻ പാരായണം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് ത്വാരിഖ് പാരായണം ചെയ്യുന്നത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. മുഹമ്മദ് ത്വാഹ അൽ ജുനൈദിന്റെ സൂറത്തു ത്വാരിഖ് പാരായണമാണ് നമ്മൾ കേട്ടത്.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ

0: ഒരു പുസ്തകവും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പൊ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

وإذا خلوا عضوا عليكم الأنامل من الغيظ قل موتوا بغيظكم موتوا

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ ആലി ഇംറാനിലെ 91 മുതൽ 200 വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് ആദിൽ റയാൻ പാരായണം നിർവഹിച്ചത്. ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.
1: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായിദ് അൽ കുർദി.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.

സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30-നും ബുധൻ രാവിലെ 9:35-നും വ്യാഴം വൈകുന്നേരം 5:35-നും പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
1: അധ്യായം 82, സൂറത്തുൽ ഇൻഫിത്താർ. പൊട്ടിക്കീറൽ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 19.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: ഇദസ്സമാഉ, ആകാശമാകുമ്പോൾ. ഇൻഫതറത്, അത് പൊട്ടിപ്പിളരുമ്പോൾ.
2: ഇദസ്സമാഉ ഫതറത്,
1: ആകാശം പൊട്ടിപ്പിളരുമ്പോൾ.
3: വചനം 2.
1: വഇദൽ കവാകിബു, നക്ഷത്രങ്ങളാകുമ്പോൾ. ഇൻതസറത്, അവ കൊഴിഞ്ഞു വീഴുമ്പോൾ, ചിതറി വീഴുമ്പോൾ.
2: വഇദൽ കവാകിബു തസറത്,
1: നക്ഷത്രഗ്രഹങ്ങൾ കൊഴിഞ്ഞു വീഴുകയും ചെയ്യുമ്പോൾ.
3: വചനം 3.
1: വഇദൽ ബിഹാറു, സമുദ്രങ്ങളാകുമ്പോൾ. ഫുജ്ജിറത്, അവ പൊട്ടി ഒഴുക്കപ്പെടുമ്പോൾ.
2: വഇദൽ ബിഹാറു ഫുജ്ജിറത്,
1: സമുദ്രങ്ങൾ പൊട്ടി ഒഴുക്കപ്പെടുകയും ചെയ്യുമ്പോൾ.
3: വചനം 4.
1: വഇദൽ ഖുബൂർ, ഖബറുകളാകുമ്പോൾ. ബുഅ്തിറത്, അവ മറിച്ചിടപ്പെടുമ്പോൾ.
2: വഇദൽ ഖുബൂർ ബുഅ്തിറത്,
1: ഖബറുകൾ അടിയോടെ മറിച്ചിടപ്പെടുകയും ചെയ്യുമ്പോൾ.
3: വചനം 5.
1: അലിമത്, അറിയുന്നതാണ്. നഫ്സുൻ, ഓരോ ആത്മാവും. മാ ഖദ്ദമത്, അത് മുന്തിച്ചത് അഥവാ മുൻ ചെയ്തു വെച്ചത്. വഅഖറത്, അത് പിന്തിക്കുകയും അഥവാ പിന്നോക്കം വെക്കുകയും ചെയ്തു.
2: അലിമത് നഫ്സും മാ ഖദ്ദമത് വഅഖറത്,
1: അപ്പോൾ ഓരോ ആളും താൻ മുൻ ചെയ്തു വെച്ചതും ചെയ്യാതെ പിന്നേക്ക് വെച്ചതും എന്താണെന്ന് അറിയുന്നതാണ്.
0: കഴിഞ്ഞ സൂറത്തിൽ കണ്ടതുപോലെ ഖിയാമത്തു നാളിലെ ചില സംഭവ വികാസങ്ങൾ തന്നെയാണ് ഇവിടെയും കാണുന്നത്. ആദ്യത്തെ 3 വചനങ്ങളുടെയും സാരം അവിടെ വിവരിച്ചതിൽ നിന്നും മനസ്സിലാക്കാം. 4 വചനത്തിൽ ഖബറുകൾ അടിയോടെ മറിക്കപ്പെടും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം മരണപ്പെട്ട് കിടക്കുന്നവരെ ഖബറുകളിൽ നിന്ന് 2 ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാകുന്നു. കഴിഞ്ഞ സൂറത്തിലെ 14 വചനത്തിലെ അതേ ആശയം തന്നെയാണ് 5 വചനത്തിലും അടങ്ങിയിരിക്കുന്നത്. ഇഹത്തിൽ വെച്ച് ചെയ്തിട്ടുള്ള കർമ്മങ്ങളാണ് മാ ഖദ്ദമത്ത്, മുൻ ചെയ്തു വെച്ചത് എന്നതുകൊണ്ട് വിവക്ഷ. മാ അഖറത്ത്, പിന്നോട്ട് വെച്ചത് എന്ന് പറഞ്ഞത് പ്രവർത്തിക്കാതെ വിട്ടുകളഞ്ഞ കാര്യങ്ങളുമാകുന്നു. അഥവാ ഓരോരുത്തരും താൻ ചെയ്തതും ചെയ്തു തീർക്കാതെ വിട്ടുകളഞ്ഞതുമായ എല്ലാ കർമ്മങ്ങളും അന്ന് അറിയുമെന്ന് സാരം. മരണപ്പെടുമ്പോൾ വിട്ടേച്ചു പോകുന്ന സ്വത്തുക്കൾ, മരണശേഷം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഏർപ്പാടുകൾ എന്നിങ്ങനെയുള്ളവയാണ് മാ അഖറത്ത്, പിന്നേക്ക് വെച്ചത് എന്നതുകൊണ്ട് വിവക്ഷ എന്നും ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഏതായാലും തത്വത്തിൽ എല്ലാം ഒന്നു തന്നെ. വനക്തവും ആ കദ്ദമു വ ആസാറഹും, അവർ മുൻ ചെയ്തു വെച്ചതും അവരുടെ അവശിഷ്ടങ്ങളും അഥവാ പ്രവർത്തന ഫലങ്ങളും നാം എഴുതി രേഖപ്പെടുത്തും എന്ന് സൂറത്ത് യാസീനിൽ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ.
3: വചനം 6.
1: യാ അയ്യുഹൽ ഇൻസാൻ, ഹേ മനുഷ്യ. മാ ഗറക, നിന്നെ വഞ്ചിച്ചതെന്താണ്. ബിറബ്ബിക, നിന്റെ റബ്ബിനെ കുറിച്ച്. അൽ കരീം, മാന്യനായ, ഉദാരനായ.
2: യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബികൽ കരീം,
1: ഹേ മനുഷ്യാ,

0: ഉദാരനായ അഥവാ മാന്യനായ നിന്റെ റബ്ബിനെക്കുറിച്ച് നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ് ആശ്ചര്യം?
1: വചനം 7.
2: അല്ലദി, യാതൊരുവൻ, ഖലഖക, അവൻ നിന്നെ സൃഷ്ടിച്ചു, ഫസവ്വാക, എന്നിട്ടു നിന്നെ ശരിപ്പെടുത്തി, ഫഅദലക, എന്നിട്ടു നിന്നെ പാകപ്പെടുത്തി.
3: അല്ലദി ഖലഖക ഫസവ്വാക ഫഅദലക,
0: അതെ, നിന്നെ സൃഷ്ടിച്ചുണ്ടാക്കി ശരിപ്പെടുത്തി പാകപ്പെടുത്തിയവൻ.
1: വചനം 8.
2: ഫി അയ്യി സൂറത്തിൻ, ഏതോ ഒരു രൂപത്തിൽ, മാശാ, അവൻ ഉദ്ദേശിച്ച, റക്കബക, നിന്നെ അവൻ സംഘടിപ്പിച്ചു, കൂട്ടിച്ചേർത്തു.
3: ഫീ അയ്യി സൂറത്തിൻ മാശാ റക്കബക,
0: അവൻ ഉദ്ദേശിച്ചതായ ഏതോ ഒരു രൂപത്തിൽ നിന്നെ അവൻ സംഘടിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നു.
4: മനുഷ്യ, നീ നിന്നെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു നിന്നെ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കി, നിനക്കാവശ്യമായ അവയവങ്ങളും അംഗങ്ങളുമെല്ലാം നൽകി ശരിപ്പെടുത്തി. ഓരോന്നും അതതിൻ്റെ തോതും യോജിപ്പുമനുസരിച്ച് യഥാക്രമം പാകപ്പെടുത്തി. നീയോ മറ്റാരെങ്കിലുമോ ഉദ്ദേശിച്ചിട്ടില്ലാത്ത, അതെ, അവൻ മാത്രം ഉദ്ദേശിച്ച ഒരു രൂപത്തിൽ നിനക്ക് അവൻ രൂപം നൽകുകയും ചെയ്തു. ഇങ്ങനെ നിനക്ക് സൃഷ്ടിയും രൂപവും നൽകി നിന്നെ സംരക്ഷിച്ചു വരുന്ന അത്യുദാരനും അതിമാന്യനുമായ നിന്റെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെയും അവൻ്റെ ശാപകോപങ്ങളെക്കുറിച്ച് ഭയപ്പെടാതെയും നീ കഴിഞ്ഞുകൂടുന്നത് വളരെ ആശ്ചര്യം തന്നെ. അവൻ്റെ കാര്യത്തിൽ നീ ഇത്രയും വഞ്ചിതനായിപ്പോയല്ലോ, എന്തൊരത്ഭുതമാണിത് എന്നിങ്ങനെ അള്ളാഹു അവിശ്വാസികളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുകയാണ്. വെളുത്ത മാതാപിതാക്കൾക്ക് കറുത്ത സന്താനം ജനിക്കുന്നു. അംഗഭംഗമുള്ളവരിൽ നിന്ന് അംഗങ്ങൾക്ക് യാതൊരു ഭംഗവുമില്ലാത്ത കുട്ടികൾ ഉണ്ടാകുന്നു. ചിലർക്ക് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മറ്റോ മുഖച്ഛായ കാണപ്പെടുന്നു. മറ്റു ചിലർക്കാകട്ടെ അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രൂപമായിരിക്കും. ജ്യേഷ്ഠന് ആൺകുട്ടികൾ മാത്രം ജനിക്കുമ്പോൾ അനുജന് പെൺമക്കൾ മാത്രം ഉണ്ടാകുന്നു. ചിലരുടെ രൂപം സുന്ദരവും ആകർഷവുമായിരിക്കുമെങ്കിൽ മറ്റു ചിലരുടേത് വികൃതവും വിരൂപവുമായിത്തീരുന്നു. അങ്ങനെ പലതും പലതും. ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനല്ലാതെ മറ്റാരുടെയും ഉദ്ദേശത്തിന് പങ്കില്ലെന്ന് വ്യക്തമാണല്ലോ.
1: വചനം 9.
2: കല്ല, അങ്ങനെ വേണ്ട. ബൽ, പക്ഷേ, തുകദ്ദിബൂൻ, നിങ്ങൾ വ്യാജമാക്കുന്നു. ബിദ്ദീൻ, പ്രതിഫല നടപടിയെ, മതത്തെ.
3: കല്ല ബൽ തുകദ്ദിബൂന ബിദ്ദീൻ,
0: അങ്ങനെ വേണ്ട, പക്ഷേ നിങ്ങൾ പ്രതിഫല നടപടിയെ വ്യാജമാക്കിക്കൊണ്ടിരിക്കുന്നു.
1: വചനം 10.
2: വ ഇന്ന അലൈക്കും, നിശ്ചയമായും നിങ്ങളുടെ മേലുണ്ട് താനും, ലഹാഫിലീൻ, സൂക്ഷിച്ചു വരുന്നവർ, വീക്ഷിച്ചു വരുന്നവർ.
0: നിശ്ചയമായും നിങ്ങളുടെ മേൽ സൂക്ഷിച്ചു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ടുതാനും.
1: വചനം 11.
2: കിറാമൻ, അതായത് ചില മാന്യന്മാർ, കാതിബീൻ, എഴുതുന്നവരായ.
3: കിറാമൻ കാതിബീൻ,
0: അതായത് എഴുതി രേഖപ്പെടുത്തുന്ന ചില മാന്യന്മാർ.
1: വചനം 12.
2: യഅലമൂൻ, അവർ അറിയുന്നു. മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നത്.
3: യഅലമൂന മാ തഫ്അലൂൻ,
0: നിങ്ങൾ ചെയ്യുന്നത് എല്ലാം അവർ അറിയുന്നു.
4: നിങ്ങളുടെ സ്രഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ വഞ്ചിതരായിരിക്കുകയാണ്. അത്രയുമല്ല, നിങ്ങളുടെ ചെയ്തികളെപ്പറ്റി നിങ്ങളെ വിചാരണ ചെയ്ത് നടപടിയെടുക്കുന്നതിനെ പോലും നിങ്ങൾ വ്യാജമാക്കി നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് അവ മുഴുവനും എഴുതി രേഖപ്പെടുത്തുവാൻ അള്ളാഹു മാന്യന്മാരായ ചില ആളുകളെ അഥവാ മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ ചെയ്യുന്നതെന്തും അവർ അറിയാതെ പോകുന്നതല്ലെന്നും ആ രേഖയനുസരിച്ച് നിങ്ങളുടെ മേൽ ശരിക്കും നടപടിയെടുത്ത് പ്രതിഫലം നൽകാതെ നിങ്ങളെ വിട്ടേക്കുന്നതല്ല എന്നും സാരം. എഴുത്തുകാരായ മലക്കുകളെക്കുറിച്ച് സൂറത്ത് ഖാഫിലെ 16 മുതൽ 18 വരെയുള്ള ആയത്തുകളിൽ പ്രസ്താവിച്ചത് ഓർക്കുക. പ്രതിഫല നടപടി എടുക്കുമ്പോഴുണ്ടാകുന്ന അന്ത്യതീരുമാനം ചുരുക്കത്തിൽ ഇപ്രകാരമായിരിക്കും.
1: വചനം പതിമൂന്ന്.
0: ഇന്നൽ അബ്റാറ, നിശ്ചയമായും പുണ്യവാന്മാർ, സജ്ജനങ്ങൾ, ലഫി നഈം, സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും.
3: ഇന്നൽ അബ്റാറ ലഫി നഈം,
0: നിശ്ചയമായും പുണ്യവാന്മാർ സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും.
1: വചനം പതിനാല്.
0: വഇന്നൽ ഫുജ്ജാർ, തോന്നിയ വാസികളാകട്ടെ, ദുർജനങ്ങൾ, ലഫി ജഹീം, ജ്വലിക്കുന്ന അഗ്നിയിലുമായിരിക്കും.
3: വഇന്നൽ ഫുജ്ജാർ ലഫി ജഹീം,
0: ദുർമാർഗികളായ തോന്നിവാസികൾ ജ്വലിക്കുന്ന അഗ്നിയിലും തന്നെയായിരിക്കും.
1: വചനം പതിനഞ്ച്.
0: യസ്ലൗനഹ, അവരതിൽ കടക്കും, കരിയും, ചൂടേൽക്കും. യൗമദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസം.
3: യസ്ലൗനഹ യൗമദ്ദീൻ,
0: പ്രതിഫല നടപടിയുടെ ദിവസം അവർ അതിൽ കടന്നു കരിയുന്നതാണ്.
1: വചനം പതിനാറ്.
0: വമാഹും, അവരല്ല ദാനം. അൻഹ, അതു വിട്ട്, അതിൽ നിന്ന്. ബിഗോഇബീൻ, മറഞ്ഞു പോകുന്നവർ.
3: വമാഹും അൻഹ ബിഗോഇബീൻ,
0: അവർ അത് വിട്ട് മറഞ്ഞ് അഥവാ ഒഴിവായി പോകുന്നവരുമല്ല.
1: വചനം പതിനേഴ്.
0: വമാ അദ്റാക, നിനക്ക് അറിവ് തന്നതെന്ത്? മായോമുദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസം എന്താണെന്ന്.
3: വമാ അദ്റാക മായോമുദ്ദീൻ,
0: പ്രതിഫല നടപടിയുടെ ദിവസം എന്നാൽ എന്താണെന്നു നിനക്കെന്തറിയാം.
1: വചനം പതിനെട്ട്.
0: സുമ്മ, പിന്നെയും. മാ അദ്റാക, നിനക്കു അറിവ് തന്നതെന്ത്? മായോമുദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിനം എന്നാൽ എന്താണെന്ന്.
3: ثم ما أدراك ما يوم الدين,
0: പിന്നെയും അഥവാ വീണ്ടും. പ്രതിഫല നടപടിയുടെ ദിവസം എന്നാൽ എന്താണെന്ന് നിനക്കു എന്തറിയാം.
1: വചനം പത്തൊമ്പത്.
0: യൗമലാ തംലിക്കു, അധീനമാക്കാത്ത ദിവസം, ഉടമയാക്കാത്ത, സാധ്യമാകാത്ത ദിവസം. നഫ്സുൻ, ഒരാളും. ലിനഫ്സിൻ, ഒരാൾക്കും. ഷെയ്ൻ, യാതൊന്നും, ഒരു കാര്യത്തിനും. വൽ അമ്രു, കാര്യം, അധികാരം. യൗമ ഇദിൻ, ആ ദിവസം. ലില്ലാഹ്, അള്ളാഹുവിനായിരിക്കും.

0: അതെ, ഒരാളും വേറെ ഒരാൾക്കു യാതൊന്നും അധീനമാക്കാത്ത അഥവാ ചെയ്യുവാൻ കഴിയാത്ത ദിവസം. അന്നത്തെ ദിവസം കാര്യം അഥവാ കൽപ്പനാധികാരം അല്ലാഹുവിനായിരിക്കും.
1: പ്രസ്തുത ദിനത്തിന്റെ ഗൗരവത്തിലേക്കും ഭയങ്കരതയിലേക്കും ശ്രദ്ധ ക്ഷണിക്കുകയാണ് 17-18 വചനങ്ങൾ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണവും കൽപ്പനാധികാരവും എക്കാലത്തും അല്ലാഹുവിനു തന്നെ. എങ്കിലും ഐഹിക ജീവിതത്തിൽ വെച്ച് മനുഷ്യന് കുറെയെല്ലാം ഇച്ഛാസ്വാതന്ത്ര്യവും കഴിവും അല്ലാഹു നൽകിയിട്ടുണ്ട്. അന്നത്തെ ദിവസത്തിൽ അതെല്ലാം മനുഷ്യന് നിശേഷം നഷ്ടപ്പെട്ടിരിക്കും. സ്വന്തം കാര്യത്തിലാകട്ടെ, മറ്റൊരാളുടെ കാര്യത്തിലാകട്ടെ, എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. എല്ലാ കാര്യവും എല്ലാ അധികാരവും എല്ലാ കൽപ്പനയും അന്ന് അല്ലാഹുവിന് മാത്രമായിരിക്കും. അതിൽ ആർക്കും യാതൊരുവിധ പങ്കും ഉണ്ടായിരിക്കയില്ല. അന്നത്തെ ദിവസം പുണ്യവാന്മാരായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. നാം കേട്ടത് അമാനി മൗലയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.
3: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്,

പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് സമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് സമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് സമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. സമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. സൂറത്തുൽ മുത്തഫിഫീൻ 11 മുതൽ 36 വരെയുള്ള വചനങ്ങൾ. പഠിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ മുത്തഫിഫീനിലെ ബാക്കി ഭാഗം നമുക്ക് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. കല്ല ഇന്നഹും അർ റബ്ബിഹിം യൗമ ഇദിൽ

0: إن الذين أجرموا
1: إن الذين أجرموا كانوا من الذين آمنوا يضحكون.

0: ഒരു ശ്വാസത്തിൽ കിട്ടൂലോ, ഒന്ന് ശ്വാസം പിടിച്ചിട്ട്
1: നോക്കാം.
0: ഓ.

വാല്ലൂൻ ഹൗലയേക്കാൾ കൂടുതൽ നീട്ടേണ്ട സ്ഥലമാണ് കേട്ടോ. വോ മദ് ബ്ലാജിമാണ്, കുറച്ചും കൂടിയും ദീർഘിച്ചു കൂട്ടണം. പിന്നെ വമാ ഉർസിലു അലൈഹിം.

0: عليك ينظرون.
1: هل ثوب الكفار ما كانوا يفعلون؟
0: هل ثوب الكفار ما كانوا يفعلون؟
1: صدق الله العظيم. أقول سورة المطففين كرينيو അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ഇതുവരെ കേട്ടത് പാരായണ പഠനം. സൂറത്തുൽ മുത്തഫിഫീനിലെ 11 മുതൽ 36 വരെയുള്ള വചനങ്ങൾ പഠിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല്

0: കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 467-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
2: أعوذ بالله من الشيطان الرجيم.

0: الجحيم.
1: جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 467-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഖാമിദി.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണൽ, വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വെസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, tune to reality.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 4-5 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു ഹാഫിൽ അബ്ദുഷുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിലെ അബദ്ധങ്ങളുമാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയിലെ 3 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇൻഷാ അള്ളാഹ് ഇന്ന് 4-5 ആയത്തുകളാണ് എടുക്കുന്നത്.

0: ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. വല്ലദീന, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ദാല് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. അപ്പോഴാണ് വല്ലദീന ഇങ്ങനെ ശബ്ദം വരികയുള്ളൂ. പലപ്പോഴും പല ആളുകളും ഓതുന്നത് വല്ലസീന എന്ന രൂപത്തിലാണ്, വല്ലസീന അല്ല. വല്ലദീന യുമിനൂന, യുമിനൂന. ഇവിടെയും ഹംസയുടെ ഉച്ചാരണം ശ്രദ്ധിക്കണം. യുമിനൂന, യുമിനൂന, യുമിനൂന, ഇങ്ങനെയല്ല. യുമിനൂന, യുമിനൂന. ബിമ ഉൻസില, ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ ബിമ അലിഫുണ്ട്, ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസിൽ എന്നാണ് പറയുക. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. ഉൻസില, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന. ഉൻസില ബിമ ഉൻസില ഇലൈക വമ ഉൻസില. ഇവിടെയും അതേപോലെ തന്നെ മദ് മുൻഫസിലാണ്. ഉൻസില അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന. ഉൻസില മിൻ ഖബ്ലിക, മിൻ ഖബ്ലിക, സാക്കിനായ നൂനിന് ശേഷം ഖാഫാണ്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഇസ്തിഇലാഇന്റെ അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെയുള്ള ഗുന്നയും കനപ്പിച്ചുകൊണ്ട് മണിക്കണം. മിൻ ഖബ്ലിക, മിൻ ഖബ്ലിക, മിൻ ഖബ്ലിക അല്ല, മിൻ ഖബ്ലിക. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഖബ്ലിക, ഖബ്ലിക എന്ന് കാഫിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഖൽഖല ചെയ്യുകയും ചെയ്യരുത്. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, വബിൽ ആഖിറതി, വബിൽ ആഖിറതി. ഇവിടെ പലപ്പോഴും ആളുകളൊക്കെ ഓതിപ്പോകുന്നത് വബിൽ ആഖിറതിയാണ്, വബിൽ ആഖിറതി. വബിൽ അ ഹംസ മിസ്സാവും, എന്നിട്ട് ല അങ്ങനെ വായിക്കും. വബിൽ ആഖിറതി അല്ല, വബിൽ ആഖിറതി. ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം, വബിൽ ആഖിറതി. അതുപോലെ ഖാഇൻ്റെ മഖ്റജ് തൊണ്ടയുടെ മുകൾ ഭാഗമാണ്, വബിൽ ആഖി. ഇനി വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ഹും ഹ തൊണ്ടയുടെ താഴെ ഭാഗം. ഹും ഹ ഹി ഹു അഹ്. ഹും യൂഖിനൂൻ, ഹും യൂഖിനൂൻ, യൂഖിനൂൻ. ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനത്തിൽ ആ നീട്ടൽ മദ് ആരിദ് ലിസുക്കൂൻ. ഇനി അഞ്ചാമത്തെ ആയത്ത്.
1: ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഉലൈക,
0: ഈ നീട്ടൽ, ഈ മദ്ദ്, മദ്ദ് മുത്തസിലാണ്. മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വാവ് യാ, ഇവയ്ക്ക് ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ വരിക എന്നുള്ളതാണ്. ഇവിടെ ഉലായിക എന്നുള്ളത് ഒരൊറ്റ വേർഡാണ്, ഒരു വേർഡാണ്, ഒരു പദം. അതിൽ തന്നെയാണ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫും ഹംസയും ഉള്ളത്. ഉല അലിഫ് ശേഷം ഇ ഹംസ, ഉലായിക. ഇങ്ങനെ വരുന്ന സമയത്ത് നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. മദ് മുത്തസിൽ, മദ് വാജിബാണ്, നിർബന്ധമായിട്ടും നീട്ടണം.
1: ഉലായിക അലാ ഹുദമ്മിൻ, അലാ ഐൻ
0: തൊണ്ടയുടെ മധ്യഭാഗമാണ്. അലാ എന്ന് ഉച്ചരിക്കരുത്, ഉലായിക അലാ അല്ല.
1: ഉലായിക അലാ, അലാ ഹുദമ്മിൻ, ഹുദൻ ഹ
0: തൊണ്ടയുടെ താഴെ ഭാഗം. ഹുദൻ, ഹുദൻ എന്ന പദത്തിൽ തൻവീന് ശേഷം മീം, തൻവീന് ശേഷം മീം വന്നാൽ ഇദ്ഗാം ബിഗുന്ന എന്ന് വെച്ചാൽ തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മിക്സ് ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹുദം മിർ റബ്ബിഹിം, ഹുദം മി, ഇങ്ങനെ മണിക്കണം.
1: മിൻ റബ്ബിഹിം, മിൻ സാക്കിനായ നൂന് ശേഷം റാ, ഇദ്ഗാം ബിലാഹുന്ന
0: മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ ഓതേണ്ടത് മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും പലപ്പോഴും ഓതിപ്പോകുന്നത് തജ്വീദ് നിയമങ്ങളോ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളൊന്നും അറിയാത്ത ആളുകൾ മിൻ റബ്ബിഹിം മിൻ റബ്ബിഹിം, ഇനി അതുമല്ലെങ്കിൽ മിർ റബ്ബിഹിം മിർ റബ്ബിഹിം, ഇങ്ങനെയാണ് റായിനെ കൂടുതൽ റ എന്ന ശബ്ദത്തിൽ വരുന്ന രൂപത്തിൽ. അങ്ങനെയുമല്ല മിർ റബ്ബിഹിം മിർ റബ്ബിഹിം മിർ റബ്ബിഹിം ഇങ്ങനെ ഓതാൻ ശ്രമിക്കുക. വഉലൈകഹുമുൽ മുഫ്ലിഹൂൻ വഉലൈക, ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് മുത്തസിലാണ്. അതിൻ്റെ ഖദർ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിലാണ് നീട്ടേണ്ടത്.
1: വഉലൈകഹുമുൽ മുഫ്ലിഹൂൻ വഉലൈകഹുമുൽ മുഫ്ലിഹൂൻ മുഫ്ലിഹൂൻ ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ മഖ്റജ്. അപ്പോൾ മുഫ്ലിഹൂൻ മുഫ്ലിഹൂൻ അല്ല, മുഫ്ലിഹൂൻ ഹൂൻ അല്ല, മുഫ്ലിഹു മുഫ്ലിഹൂൻ അഹ് ഹ ഹി ഹു അഹ് മുഫ്ലിഹൂൻ ഇങ്ങനെ. ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 4-5 ആയത്തുകളാണ് ഓതിക്കൽപ്പിച്ചത്. ഭംഗിയായി പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്രയിലെ 4-5 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
2: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ് ലേൺ ഇസ്ലാം ഫോർ എവർ. കുട്ടികൾക്ക്

ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണം

0: കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിനു പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുറാൻ സൂറ ഖൗഫ് 15 മുതൽ 35 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ സയ്യിദ്.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ വ്യത്യസ്ത ഖാരിഇകളുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തെ പരിചയപ്പെടുത്തുന്ന തൻസീൽ പരിപാടിയിൽ ഇന്ന് സഅദ് അൽ ഗാമിദിയുടെ ശബ്ദമാണ് നാം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബ 1 മുതൽ അവസാനം വരെയും 10-ാം അധ്യായം സൂറത്തു യൂനുസ് 1-ാം വചനം മുതൽ 20-ാം വചനം വരെയുമാണ് തൻസീൽ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ

لقد نصركم الله في مواطن كثيرة ويوم حنين إذ أعجبتكم

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് തോബ 1-ാം വചനം മുതൽ അവസാനം വരെയും 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 1-ാം വചനം മുതൽ 20 വരെ വചനങ്ങളാണ് ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരീച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
2: അധ്യായം 83, സൂറത്തുൽ മുത്തഫിഫീൻ. അളവിൽ കമ്മി വരുത്തുന്നവർ. വചനങ്ങൾ 36.
3: ഈ അധ്യായം മക്കയിൽ അവതരിച്ചതോ മദീനയിൽ അവതരിച്ചതോ എന്ന വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. മക്കി സൂറത്തുകളിൽ അവസാനത്തേതാണെന്നും മദനി സൂറത്തുകളിൽ ആദ്യത്തേതാണെന്നും മറ്റും വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ അവിടെയുള്ളവർ അളത്തത്തിൽ ഏറ്റവും അധികം മോശം വരുത്തുന്നവരായിരുന്നു. അപ്പോൾ അല്ലാഹു സൂറത്തുൽ മുത്തഫിഫീൻ അവതരിപ്പിച്ചു. അപ്പോൾ അവർ അളത്തം നന്നാക്കി. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്ന ഉടനെയാണ് ഇത് അവതരിച്ചതെന്നാകുന്നു. അല്ലാഹുവിനറിയാം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
2: വൈലുൻ, മഹാനാശം. ലിൽ മുത്തഫിഫീൻ, അളവ് കുറക്കുന്നവർക്കാണ്, കബളിപ്പിച്ചെടുക്കുന്നവർക്കാണ്.
4: വൈലുൻ ലിൽ മുത്തഫിഫീൻ,
2: അളവിൽ കുറക്കുന്നവർക്ക് മഹാനാശം.
5: വചനം 2.
2: അല്ലദീന, യാതൊരു കൂട്ടർ. ഇതക്താലു, അവർ അളന്നു വാങ്ങിയാൽ. അലന്നാസ്, ജനങ്ങളോട്. യസ്തൗഫൂൻ, അവർ പൂർത്തിയാക്കിയെടുക്കും.
4: അല്ലദീന ഇതക്താലു അലന്നാസ് യസ്തൗഫൂൻ,
2: അതായത് യാതൊരു കൂട്ടർക്ക് അവർ ജനങ്ങളോട് അളന്നു വാങ്ങുന്നതായാൽ അവർ അളവ് പൂർത്തിയാക്കിയെടുക്കും.
5: വചനം 3.
2: വഇദാകാലൂഹും, അവർ അവർക്കു അളന്നുകൊടുത്താൽ. ഔവസനൂഹും, അല്ലെങ്കിൽ അവർക്കു തൂക്കിക്കൊടുത്താൽ. യുഹ്സിറൂൻ, അവർ നഷ്ടം വരുത്തും.
4: വഇദാകാലൂഹും ഔവസനൂഹും യുഹ്സിറൂൻ,
2: അവർക്ക് അങ്ങോട്ട് അളന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ തൂക്കിക്കൊടുക്കുകയോ ചെയ്യുന്നതായാൽ അവർ ജനങ്ങൾക്ക് നഷ്ടം വരുത്തുകയും ചെയ്യും.
5: വചനം 4.
2: അലായദുന്നു, വിചാരിക്കുന്നില്ലേ. ഉലായിക, അക്കൂട്ടർ. അന്നഹും മബ്ഊസൂൻ, അവർ എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്.
4: അലായദുന്നു ഉലായിക അന്നഹും മബ്ഊസൂൻ,
2: അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ തങ്ങൾ മരണാനന്തരം എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്.
5: വചനം 5.
2: ലിയൗമിൻ അലീം, ഒരു വമ്പിച്ച ദിവസത്തേക്ക്. വമ്പിച്ച ഒരു ദിവസത്തിങ്കിലേക്ക്.
5: വചനം ആറ്,
2: യൗമ യഖൂമു, എഴുന്നേറ്റു വരുന്ന ദിവസം. അന്നാസു, മനുഷ്യർ. ലിറബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബിങ്കലേക്ക്, ലോകരക്ഷിതാവിങ്കലേക്ക്.
4: യൗമ യഖൂമു അന്നാസു ലിറബ്ബിൽ ആലമീൻ,
2: അതെ, ലോകരക്ഷിതാവിങ്കലേക്ക് ജനങ്ങൾ എഴുന്നേറ്റു വരുന്ന ദിവസം.
3: ജാതിമതഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിധിയാണ് അളവിലും തൂക്കത്തിലും അന്യരെ കബളിപ്പിക്കുന്നത് തെറ്റാണെന്ന്. പക്ഷേ അതേസമയത്ത് ഈ അക്രമം ജനമധ്യേ സർവത്ര നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ ഇങ്ങോട്ട് വാങ്ങുന്നതിനും അങ്ങോട്ട് കൊടുക്കുന്നതിനും വെവ്വേറെ അളവു താപ്പുകളും തൂക്കക്കട്ടികളും ഉപയോഗിക്കലും പതിവാണ്. ഈ സ്വഭാവത്തെ അള്ളാഹു എത്രമാത്രം ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നതെന്ന് നോക്കുക. ഒന്നാമതായി അവർക്ക് വമ്പിച്ച നാശമാണുള്ളതെന്ന് താക്കീത് ചെയ്തു. പിന്നീട് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് അതിനുത്തരം പറയേണ്ടി വരുമെന്നും ശക്തിയായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. ഇത്തരം തോന്നിയ വാസങ്ങളും അക്രമങ്ങളും ചെയ്യുന്നവർക്കുണ്ടാകുന്ന ശിക്ഷാനുഭവങ്ങളെക്കുറിച്ച് തുടർന്നുള്ള വചനങ്ങളിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ലാത്ത ഒരു മഹാപാതകമാണിതെന്ന് പറയേണ്ടതില്ല. എന്നാൽ മറ്റേത് സമുദായത്തെക്കാളും ഈ പാപകൃത്യത്തിൽ നിന്ന് ഒഴിവായിരിക്കേണ്ടുന്ന മുസ്ലിങ്ങളുടെ ഇന്നത്തെ നില വളരെ പരിതാപകരമാകുന്നു. പലരും അതൊരു കച്ചവട സാമർഥ്യമായിട്ട് പോലും കരുതി വരുന്നു. ഇങ്ങനെയുള്ളവർ അവർ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളാണെങ്കിൽ 4 മുതൽ 6 വരെയുള്ള വചനങ്ങളിലെ ഈ ഗൗരവപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടി എന്തു പറയുമെന്ന് സ്വയം ആലോചിക്കേണ്ടതാണ്. അളത്തത്തിലും തൂക്കത്തിലും കബളിപ്പിക്കുന്നതിനെപ്പറ്റി ഇവിടെ മാത്രമല്ല, ഒന്നിലധികം സ്ഥലങ്ങളിൽ വേറെയും അള്ളാഹു കർശനമായി നിരോധിച്ചിട്ടുള്ളത് കാണാം. സൂറത്ത് റഹ്മാനിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ, ഷുഅറയിലെ 181 മുതൽ 183 വരെയുള്ള ആയത്തുകൾ, സൂറത്ത് അൻആമിലെ 152 ആയത്ത്, സൂറത്ത് ഇസ്രായിലെ 35 ആയത്ത് മുതലായവ നോക്കുക. ഷുഅയ്ബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പ്രബോധനം ചെയ്ത ഒരു പ്രധാന വിഷയം തന്നെ അതായിരുന്നുവെന്ന് സൂറത്ത് ഷുഅറയിലെ വചനങ്ങളിൽ കാണാവുന്നതാണ്. അത് അനുസരിക്കാതിരുന്ന ആ ജനത അനുഭവിച്ച ശിക്ഷ പ്രസിദ്ധമാണ്. അളത്തത്തിലും തൂക്കത്തിലും മര്യാദ പാലിക്കുവാൻ കൽപ്പിച്ചതിനെ തുടർന്ന് സൂറത്ത് ഇസ്രായിലെ ആയത്തിൽ അത് വളരെ ഗുണകരമായതും കൂടുതൽ നല്ല പരിണാമം ഉണ്ടാക്കുന്നതുമാണ്, ദാലിക ഖൈറും വ അഹ്സനു തഅ്വീല എന്ന് അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഈ കൃത്യം പാലിക്കാതിരുന്നാൽ ഉണ്ടായേക്കുന്ന ഐഹികമായ കെടുതിയെപ്പറ്റി ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നതും വളരെ ശ്രദ്ധേയമാകുന്നു. ഹദീസ് ഇതാണ്:
6: 5 കാര്യങ്ങൾക്കു പകരം 5 കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ആരോ ചോദിച്ചു, എന്താണ് 5 കാര്യത്തിനു 5 കാര്യം എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതൊരു ജനതയും വാഗ്ദത്തം ലംഘിക്കുന്നതായാൽ അള്ളാഹു അവരിൽ അവരുടെ ശത്രുവിന് അധികാരം നൽകാതിരിക്കയില്ല.
3: അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്ത നിയമപ്രകാരം അവർ വിധി നടത്തുന്നതായാൽ അവരിൽ ദാരിദ്ര്യം പരക്കാതിരിക്കുകയുമില്ല. അവരിൽ നീചവൃത്തി പരസ്യമായി തീർന്നാൽ അവരിൽ മരണം പരക്കാതിരിക്കയില്ല. അവർ അളവ് കുറക്കുന്നതായാൽ അവർക്ക് ഉൽപ്പാദനം അഥവാ വിളവ് തടയപ്പെടുകയും ക്ഷാമം പിടിപെടുകയും ചെയ്യാതിരിക്കയില്ല. അവർ ജക്കാത്ത് മുടക്കുന്ന പക്ഷം അവർക്ക് മഴ തടസ്സം ചെയ്യപ്പെടാതിരിക്കയില്ല. അല്പം തുറന്ന മനസ്സോടെ ചിന്തിച്ചു നോക്കുന്ന ഏവർക്കും ഈ നബിവചനത്തിന്റെ പുലർച്ച കണ്ടറിയുവാൻ പ്രയാസമില്ല തന്നെ.
5: വചനം 7.
2: കല്ല, വേണ്ട, അങ്ങനെയല്ല. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ ഫുജ്ജാരി, തോന്നിയവാസികളുടെ. ലഫി സിജ്ജീൻ, സിജ്ജീനിൽ തന്നെ.
4: كلا إن كتاب الفجار لفي سجين.
2: വേണ്ട, നിശ്ചയമായും തോന്നിയവാസികളുടെ ഗ്രന്ഥം സിജ്ജീനിൽ തന്നെയായിരിക്കും.
5: വചനം 8.
2: വമ അദ്റാക, നിനക്ക് അറിയിച്ചതെന്താണ്? മാ സിജ്ജീൻ, സിജ്ജീൻ എന്തെന്ന്?
4: വമ അദ്റാക മാ സിജ്ജീൻ,
2: സിജ്ജീൻ എന്നാൽ എന്താണെന്ന് നിനക്കെന്തറിവാണുള്ളത്?
5: വചനം 9.
2: കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. മർഖൂം, എഴുതപ്പെട്ട.
4: കിതാബും മർഖൂം,
2: ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമത്രേ അത്.
3: സിജ്ജീൻ എന്നതുകൊണ്ട് വിവക്ഷ എന്താണെന്ന് സൂക്ഷ്മമായി പറയുവാൻ നമുക്കറിഞ്ഞുകൂടാ. ദുർമാർഗികളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രമാണെന്നും നരകം തന്നെയാണെന്നും മറ്റും പറയപ്പെട്ടിരിക്കുന്നു. അള്ളാഹു ആലം. അത് എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത് എന്ന ചോദ്യം അതിൻ്റെ ഭയങ്കരതയും ഗൗരവവും ചൂണ്ടിക്കാട്ടുകയാണ്. 9 വചനം സിജ്ജീനിൻ്റെ ഒരു നിർവചനമായിട്ടല്ല, ആ ഗ്രന്ഥത്തിൻ്റെ ഒരു വിവരണമായിട്ടാണുള്ളത്. എല്ലാം ലിഖിതം ചെയ്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒന്നാണത് എന്ന് സാരം.
5: വചനം 10.
2: വൈലുയൗമഇദിൻ, അന്നു മഹാനാശം. ലിൽ മുകദ്ദിബീൻ, വ്യാജമാക്കുന്നവർക്കാണ്.
4: വൈലുയൗമഇദിൻ ലിൽ മുകദ്ദിബീൻ,
2: വ്യാജമാക്കുന്നവർക്കു അന്നത്തെ ദിവസം മഹാനാശം.
5: വചനം 11.
2: അല്ലദീന യുകദ്ദിബൂന, അതായത് വ്യാജമാക്കുന്നവർക്ക്. ബിയൗമിദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസത്തെ.
4: അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ,
2: അതായത് പ്രതിഫല നടപടിയുടെ ദിവസത്തെ വ്യാജമാക്കുന്നവർക്ക്.
5: വചനം 12.
2: വമാ യുകദ്ദിബു ബിഹി, അതിനെ വ്യാജമാക്കയില്ലതാനോ. ഇല്ല കുല്ലു മുഅ്തദിൻ, എല്ലാ അതിരുവിട്ടവനുമല്ലാതെ. അതീം, മഹാപാപിയായ.
4: വമാ യുകദ്ദിബു ബിഹി ഇല്ല കുല്ലു മുഅ്തദിൻ അതീം,
2: മഹാപാപിയായ എല്ലാ അതിരുവിട്ടവനുമല്ലാതെ അതിനെ വ്യാജമാക്കുകയില്ലതാനും.
5: വചനം 13.
2: ഇദാ തുത്ല അലൈഹി, അവന് ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ. ആയാതുന, നമ്മുടെ ആയത്തുകൾ. ഓല, അവൻ പറയും. അസാതീറു, പഴങ്കഥകളാണെന്ന്. അൽ ഔവലീൻ, ആദ്യത്തവരുടെ.
4: ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ ഔവലീൻ,
2: അവന് നമ്മുടെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ അവൻ പറയും, പൂർവികന്മാരുടെ ഐതിഹ്യങ്ങളാണ് ഇതൊക്കെ എന്ന്.
3: ഈ എല്ലാ കാലത്തും ഈ കാലത്ത് കൂടുതലും അനുഭവത്തിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണിത്. അള്ളാഹു നിശ്ചയിച്ച നിയമാതിർത്തികളും ധാർമ്മിക നിയമങ്ങളും അതിർ ലംഘിച്ചുകൊണ്ട് പാപകരവും കുറ്റകരവുമായ ദുർവൃത്തികളിൽ മുഴുകിയവർ വേദവാക്യങ്ങളും മതലക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ അത് പഴഞ്ചനാണ്, ഐതിഹ്യമാണ്, പിന്തിരിപ്പനാണ് എന്നിത്യാദി വാക്കുകൾ പറഞ്ഞു പരിഹസിച്ച് തൃപ്തിയടയുക. ഇതിനുള്ള കാരണം അടുത്ത വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം.
5: വചനം 14.
2: കല്ല, അങ്ങനെയല്ല, വേണ്ട. ബൽ റോന, പക്ഷേ എങ്കിലും കറപിടിച്ചിരിക്കുന്നു. അല കുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ. മാ കാനു, അവരായിരുന്നത്. യക്സിബൂൻ, സമ്പാദിക്കും, പ്രവർത്തിച്ചുണ്ടാക്കും.
4: കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ,
2: അങ്ങനെയല്ല, പക്ഷേ അവർ പ്രവർത്തിച്ചു സമ്പാദിച്ചു കൊണ്ടിരുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുന്നു.
5: വചനം 15.
2: കല്ല, വേണ്ട. ഇന്നഹും, നിശ്ചയമായും അവർ. അറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്ന്. യൗമഇദിൻ, അന്നത്തെ ദിവസം. ലമഹ്ജൂബൂൻ, മറയിടപ്പെട്ടവർ തന്നെ.
4: കല്ലാ ഇന്നഹും അറബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ,
2: വേണ്ട, നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരത്രേ.
5: വചനം 16.
2: ثم انهم, പിന്നെ നിശ്ചയമായും അവർ. ലസാലു, കടക്കുന്നവർ തന്നെ, കരിയുന്നവർ തന്നെ. അൽജഹീം, ജ്വലിക്കുന്ന അഗ്നിയിൽ.
4: ثم انهم لصالو الجحيم,
2: പിന്നെ നിശ്ചയമായും അവർ ജ്വലിക്കുന്ന അഗ്നിയിൽ കടന്നു കരിയുന്നവർ തന്നെ.
5: വചനം 17.
2: ثم يقال, പിന്നെ പറയപ്പെടും. ഹാദല്ലദി, ഇതത്രേ. കുൻതും ബിഹി, അതിനെ നിങ്ങളായിരുന്നു. തുകദ്ദിബൂൻ വ്യാജമാക്കും.
4: ثم يقال هذا الذي كنتم به تكذبون.
2: പിന്നെ അവരോട് പറയപ്പെടും, ഇതത്രേ നിങ്ങൾ വ്യാജമാക്കിക്കൊണ്ടിരുന്നത്.
3: അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ഒരു അടിയാൻ ഒരു പാപം ചെയ്താൽ അത് അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായിത്തീരും. അതിൽ നിന്ന് അവൻ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അത് അവൻ്റെ ഹൃദയം തുടച്ചു നന്നാക്കുകയും ചെയ്യും. പാപം വർദ്ധിച്ചാൽ അതും വർദ്ധിക്കും, അഥവാ കറുപ്പും വർദ്ധിക്കും. അതാണ് അള്ളാഹു ഇങ്ങനെ പ്രസ്താവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14-ാം വചനം ഓതുകയുണ്ടായി: പാപങ്ങൾ വർദ്ധിക്കും തോറും ഹൃദയം കറ പിടിക്കുകയും അങ്ങനെ അതിലേക്ക് നല്ലതൊന്നും പ്രവേശിക്കാതാവുകയും ചെയ്യുന്നു. പശ്ചാത്താപമാണ് ഈ കറ നീക്കുവാനുള്ള ഏക ഔഷധം എന്നത്രേ ഹദീസിൻ്റെ സാരം. അന്ന് ദുർജനങ്ങൾ തങ്ങളുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെട്ടവരായിരിക്കുമെന്ന് 15-ാം വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ. ഇതിൽ നിന്ന് സജ്ജനങ്ങൾക്ക് അള്ളാഹുവിനെ ദർശിക്കുവാൻ കഴിയുമെന്ന് വ്യക്തമാകുന്നു. ദുർജനങ്ങളോടുള്ള അള്ളാഹുവിൻ്റെ വെറുപ്പും കോപവുമാണ് ആ മഹാഭാഗ്യം അവർക്ക് സിദ്ധിക്കാതിരിക്കുവാൻ കാരണം. സജ്ജനങ്ങൾ അള്ളാഹുവിനെ ദർശിക്കുന്നതിനെപ്പറ്റി സൂറത്ത് ഖിയാമയിലെ 22-ും 23-ും വചനങ്ങളിൽ വായിച്ചത് ഓർക്കുക. അടുത്ത വചനങ്ങളിൽ സജ്ജനങ്ങളുടെ ഗ്രന്ഥത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു.
1: നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. അമാനി മൗലയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.
7: ഹൃദയങ്ങൾക്ക് സമാധാനവും ആത്മാവിന് ആശ്വാസവും പകരുന്ന ഇരു ഹറമുകളിലെ നമസ്കാരത്തിലെ പാരായണങ്ങളുമായി ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണം നമുക്ക് ശ്രവിക്കാം.
8: അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ

0: അല്ലാഹു
1: അല്ലാഹു അക്ബർ.
2: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഫത്തഹിലെ 18 മുതൽ 26 കൂടി വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹമ്മദ് ബർഹാജി.

പീസ് ഖുർആൻ റേഡിയോയിലിനി അൽ മുഅല്ലിം സൂറ നിസായിലെ 127 മുതൽ 129 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 127 മുതൽ 129 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് ഖലീഫ അത്തുനേജി.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: പീസ് ഖുർആൻ റേഡിയോ, ഹൃദയ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وما خلقنا السماء والأرض وما بينهما باطلا ذلك ظن الذين كفروا فويل للذين كفروا ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സുഹൃത്ത് സ്വാദിലെ

0: 27-ാമത്തെ വചനമാണ് ഊതിക്കൽപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ വളരെ ഗൗരവതരമായ ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വമാ ഖലഖന, നാം സൃഷ്ടിച്ചിട്ടില്ല, അസ്സമാ ആകാശത്തെ, വൽ അർദ ഭൂമിയും, വമാ ബൈനഹുമാ അവയുടെ ഇടയിലുള്ളതും, ബാത്തില നിരർത്ഥമായി, വൃദ ദാലിക അത്, ളന്നു ധാരണയാണ്, അല്ലദീന കഫറു അവിശ്വസിച്ചവരുടെ, ഫവൈലുൻ അതിനാൽ നാശം, ലില്ലദീന കഫറു അവിശ്വസിച്ചവർക്ക്, മിനന്നാർ നരകം നിമിത്തം അല്ലെങ്കിൽ നരകമാകുന്ന, അഥവാ ആകാശവും ഭൂമിയും അവയുടെ ഇടയിലുള്ളതും നാം നിരർത്ഥമായി അല്ലെങ്കിൽ വൃഥാ സൃഷ്ടിച്ചിട്ടില്ല. അവിശ്വസിച്ചിട്ടുള്ളവരുടെ ധാരണയത്രേ അത്, ആകയാൽ അവിശ്വസിച്ചവർക്ക് നരകമാകുന്ന നാശം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശങ്ങളെയും അതേപോലെ തന്നെ ഭൂമിയെയും അവക്കിടയിലുള്ള കോടാനകോടി സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ചത് കൃത്യമായ ലക്ഷ്യത്തോടുകൂടിയാകുന്നു. നിരർത്ഥമായി, അർത്ഥശൂന്യമായി ഇതൊന്നും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. എന്നാൽ അവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനെക്കുറിച്ച് അതേപോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് വെച്ചു പുലർത്തുന്ന ധാരണ, വിശ്വാസം അപ്രകാരമാകുന്നു. ഈ ആകാശഭൂമികൾ അത് വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണ്, അതിൻ്റെ പിന്നിൽ വലിയ ലക്ഷ്യമൊന്നുമില്ല എന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, യുഖ്ബിറു തആല അന്നഹു മാ ഖലഖൽ ഖൽഖ അബസൻ, അല്ലാഹു അറിയിക്കുന്നു അല്ലാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചത് വെറുതെയല്ല, വഇന്നമാ ഖലഖഹും തീർച്ചയായും അവരെ അവൻ സൃഷ്ടിച്ചത്, ലിയഅബ്ദൂ അവനെ ആരാധിക്കുന്നതിനു വേണ്ടിയാകുന്നു, വയുവഹിദൂഹു അവനെ ഏകനാക്കുന്നതിനു വേണ്ടിയാകുന്നു, സുമ്മ യജ്മഉഹും ലിയൗമിൽ ജംഉ പിന്നെ ഒരുമിച്ചു കൂട്ടുന്ന ദിവസം അവൻ അവരെ ഒരുമിച്ചു കൂട്ടും, ഫയുസീബുൽ മുത്തീഅ വയുഅദ്ദിബുൽ കാഫിറ അല്ലാഹുവിന് വഴിപ്പെട്ടവന് അല്ലാഹു പ്രതിഫലം നൽകും, അല്ലാഹുവിനെ ധിക്കരിച്ച അല്ലാഹുവിൽ അവിശ്വസിച്ചവനെ അല്ലാഹു ശിക്ഷിക്കുകയും ചെയ്യും. വലിഹാദ ഖാല തആൽ അതാണ് അല്ലാഹു പറഞ്ഞത്, വമാ ഖലഖന സമാഅ വൽ അർദ വമാ ബൈനഹുമാ ബാത്തില ദാലിക ളന്നുൽ ലദീന കഫറു. ഇബ്നു കസീർ റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. മാത്രമല്ല അദ്ദേഹം പറയുന്നു, ഐ ലാ യറൗന ബഅസൻ വല മആദൻ, അത്തരം ആളുകൾ ഉയർത്തെഴുന്നിൽപ്പിനെയോ ഒരു മടക്കത്തെയോ അവർ കാണുന്നില്ല, വഇന്നമാ യഅതഖിദൂന ഹാദിഹി ദാറ ഫഖത്ത് അവർ വിശ്വസിക്കുന്നത് ജീവിതമെന്ന് പറഞ്ഞാൽ ഈ ദുനിയാവ് മാത്രമാകുന്നു എന്നാകുന്നു. ഫവൈലുൽ ലില്ലദീന കഫറു മിനന്നാർ എന്നാൽ അവിശ്വാസികൾക്ക് നരകത്തിൽ നാശം, ഐ വൈലുൽ ലഹും യൗമ മആദിഹിം അവർ മടക്കപ്പെടുന്ന ആ മടക്ക ദിവസം അവർക്ക് നാശം, വനുഷൂരിഹിം മിനന്നാരി അൽ മുഇദ്ദ ലഹും അവർക്കായി ഒരുക്കിവച്ച ആ നരകത്തിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവർക്കു നാശം. അപ്പോൾ മരണശേഷം ഒരു ജീവിതമില്ല എന്നത് അങ്ങനെ പറയുന്ന ആളുകൾക്ക് തീർച്ചയായും നാളെ പരലോകത്ത് കഠിന കഠോരമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. അല്ലാമ സഅദി റഹ്മത പറയുന്നു, യുഖ്ബിറു തആല അൻ തമാമി ഹിക്മതിഹി, അള്ളാഹുവിൻ്റെ അതിശക്തമായ പരിപൂർണമായ യുക്തിയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു അറിയിക്കുന്നു, ഫീ ഖൽഖിഹി അസ്സമാവാത്തി വൽ അർദി ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ കാര്യത്തിൽ, വഅന്നഹു ലം യഖ്ലഖുഹുമാ ബാത്തില. ഈ ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു നിരർത്ഥമായി അർത്ഥശൂന്യമായി സൃഷ്ടിച്ചിട്ടില്ല. ഐ അബസൻ വലഇബൻ, വെറുതെയോ കളിയായിട്ടോ സൃഷ്ടിച്ചിട്ടില്ല. മിൻ ഗൈരി ഫാഇദത്തിൻ വല മസ്ലഹ, ഒരു നന്മയും ഉദ്ദേശിക്കാതെ ഒരു ഗുണവും ഉദ്ദേശിക്കാതെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. വസാലിക ദന്നുൽ ലദീന കഫറു, അത് സത്യനിഷേധികളുടെ ധാരണയാകുന്നു. അതായത് ബി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിനെ കുറിച്ചുള്ള അവരുടെ ധാരണ. ഹൈസു ദന്നു മാ ലാ യലീഖു ബിജലാലി, അല്ലാഹുവിൻ്റെ മഹത്വത്തിന് നിരക്കാത്ത തരത്തിലാണ് ആ തരത്തിൽ അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. ഫവൈലുൽ ലില്ലദീന കഫറു മിനന്നാർ, എന്നാൽ അവിശ്വാസികൾക്ക് നരകത്തിൽ ഇതു നിമിത്തം നാശം. ഫഇന്നഹല്ലതി തഖുദുൽ ഹഖ മിൻഹും വതബ്ലുഗു മിൻഹും കുല്ല മബ്ലഗിൻ വഇന്നമാ ഖലഖല്ലാഹു സമാവാതി വൽ അർദ ബിൽ ഹഖ് വലിൽ ഹഖ്. യഥാർത്ഥത്തിൽ അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് സത്യമായിക്കൊണ്ടാകുന്നു, യഥാർത്ഥമായ രൂപത്തിലാകുന്നു. അതേപോലെ തന്നെ അല്ലാഹുവിലെ ചില യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി ആകുന്നു സൃഷ്ടിച്ചിരിക്കുന്നത്. ഫഖലഖഹുമാ ലിയഅലമൽ ഇബാദ് കമാല ഇൽമിഹി, അല്ലാഹുവിൻ്റെ അറിവിൻ്റെ പൂർണ്ണത സൃഷ്ടികൾ അല്ലെങ്കിൽ ദാസന്മാർ അറിയാൻ വേണ്ടി. വഖുദ്റതിഹി വസഅതി സുൽത്താനി, അല്ലാഹുവിൻ്റെ കഴിവും അവൻ്റെ അധികാരത്തിൻ്റെ വിശാലതയും അവർ മനസ്സിലാക്കാൻ വേണ്ടി. വഅന്നഹു തആല വഹ്ദഹു അൽ മഅബൂദ്, അല്ലാഹു മാത്രമാകുന്നു ആരാധ്യനെന്നും അവർ മനസ്സിലാക്കാൻ വേണ്ടി. ദൂന മല്ലം യഖ്ലുഖ് മിസ്ഖാല ദർറത്തിൻ മിന സമാവാതി വൽ അർദ്, അവനല്ലാത്തതൊന്നും തന്നെ ആകാശങ്ങളിലും ഭൂമിയിലും അണുത്തൂക്കം പോലും അണു അളവ് പോലും ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. വഅന്നൽ ബഅസ ഹഖ്ഖുൻ വസയഫ്സിലുല്ലാഹു ബൈന അഹ്ലിൽ ഖൈരി വശ്ശർ, അതേപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പ് സത്യമാകുന്നു. ശേഷം അല്ലാഹു നന്മയും തിന്മയും അത് കൃത്യമായി വ്യവച്ഛേദിക്കും, വിശദീകരിക്കും, വേർതിരിക്കും. അവിടെ അല്ലാഹുവിൻ്റെ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പ്രത്യേകം പറഞ്ഞ കാര്യം, നാളെ പരലോകത്ത് അല്ലാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക്, അതേപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിന് നിഷേധിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്ന ശിക്ഷ അതിഭയാനകമാകുന്നു എന്നതാണ്. മറ്റൊന്ന്, അല്ലാഹു ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ വലിയ ലക്ഷ്യം അല്ലാഹുവിനുണ്ട്. ഖുർആൻ വേറെയും പല ഭാഗത്തും അത് പറയുന്നുണ്ട്. അല്ലാഹുവിനെ ഏകനാക്കുക എന്നത് മാത്രമാണ്, അല്ലാഹുവിന് മാത്രം വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക, ഇബാദത്ത് മുഴുവൻ ആരാധനകൾ മുഴുവൻ അല്ലാഹുവിന് മാത്രം അർപ്പിക്കുക എന്നതാണ് പരമമായ ലക്ഷ്യം. സൂറത്തു ദാരിയാത്തിൽ പറഞ്ഞതുപോലെ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോ അല്ലാഹു നമ്മെയും ഈ പ്രപഞ്ചത്തെയും ഇതിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ഏകനായ അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാകുന്നു. മറ്റൊരു തഫ്സീറിൽ കാണാം, വമാ ഖലഖന സമാ അവൽ അർദ വമാ ബൈനഹുമാ അബസൻ വലഹുവാ, നാം ആകാശങ്ങളെയും ഭൂമിയെയും ഒരു തമാശയായിക്കൊണ്ട് അല്ലെങ്കിൽ വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. വദാലിക ലന്നുൽ ലദീന കഫറു, അത് സത്യനിഷേധികളുടെ ധാരണയാകുന്നു, വിചാരമാകുന്നു. ഫവൈലുല്ലഹും മിനന്നാർ, നരകത്തിൽ അവർക്ക് നാശം. അതായത് യൗമൽ ഖിയാമ ലിളന്നിഹിമുൽ ബാത്തിൽ വകുഫ്രിഹിം ബില്ലാ, അവരുടെ അർത്ഥശൂന്യമായ ഈ ധാരണ കൊണ്ടും അല്ലാഹുവിൽ അവർ അവിശ്വസിച്ചത് കാരണവും അവർക്ക് നാശം. അല്ലാമ തബരി റഹ്മഹുള്ള പറയുന്നു, അബസൻ വലഹുവാ, ആകാശഭൂമികളും അവക്കിടയിലുള്ളതും നാം വെറുതെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണോ ഇവർ വിചാരിക്കുന്നത്? മാ ഖലഖ്നാഹുമ ഇല്ലാ ലിയഅമല ഫീഹിമ ബിത്വാഅതിന വയൻതഹ യൻതഹി ഇലാ അംരിന വനഹീന. ആകാശഭൂമികളിൽ ഉള്ളവർ നമ്മെ അനുസരിച്ചുകൊണ്ടും നമ്മുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും നമ്മുടെ വിലക്കുകൾ അത് പാലിച്ചുകൊണ്ടും ജീവിക്കാൻ വേണ്ടിയാണ് ആകാശഭൂമികളിൽ ഉള്ളവരെ സൃഷ്ടിച്ചത് എന്നർത്ഥം. ഇബ്നു ആഷൂർ റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് സൂറത്തു ദുഖാനിലെ ഒരു വചനം അനുബന്ധമായി കൊടുക്കുന്നത് കാണാൻ സാധിക്കും. 39-ാമത്തെ വചനം, മാ ഖലഖ്നാഹുമ ഇല്ലാ ബിൽ ഹഖ്, സത്യമായിക്കൊണ്ടല്ലാതെ നാം അവ രണ്ടിനെയും ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടില്ല. മറ്റൊന്ന് ഫഖൗലു ലാ ബഅസ ബഅദൽ മൗത്ത്, മരണശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് പറയുന്ന ആളുകൾ തത്വത്തിൽ വാദിക്കുന്നത് യുഫീദു അന്നല്ലാഹ ഖലഖ സമാഅ വൽ അർദ വമാ ബൈനഹുമ ബാത്തില, ആകാശങ്ങളും ഭൂമിയും അല്ലാഹു നിരർത്ഥകമായി സൃഷ്ടിച്ചതാകുന്നു എന്നതാണ് ആ വാദത്തിലൂടെ വരുന്നത്. വഖൗലു ലാ ബഅസ ബഅദൽ മൗത്ത്, മറ്റൊന്ന് മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന് പറയുമ്പോൾ യത്തഹിമുല്ലാഹ തബാറക വ തആല ബിൽ ലഹ്വി വൽ അബസി വല്ലാഹു തആല മുനസ്സഹുൻ അൻ ദാലിക്, അല്ലാഹുവിനെ കളി തമാശയാക്കുന്നത ഒരു വചനമാകുന്നു അത്. അർത്ഥശൂന്യമായി ലക്ഷ്യമില്ലാതെ അലക്ഷ്യമായി അല്ലാഹു ഇതൊക്കെ സൃഷ്ടിച്ചു എന്നതാണ് അത്തരം ആളുകൾ വാദിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂനിലെ 115-116 വചനങ്ങളിൽ അല്ലാഹു പറയുന്നു, അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ وَأَنَّكُمْ إِلَيْنَا لَا تُرْجَعُونَ. أَفَحَسِبْتُمْ നിങ്ങൾ വിചാരിക്കുന്നുവോ, അന്നമാ ഖലഖ്നാകും, തീർച്ചയായും നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് അബസ, വെറുതെയാണെന്ന്. വന്നക്കും, തീർച്ചയായും നിങ്ങൾ ഇലൈന, നമ്മിലേക്ക്, ലാ തുർജഊൻ, മടക്കപ്പെടുന്നവരല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ. തുടർന്ന് പറയുന്നു, فتعالى الله الملك الحق, എന്നാൽ എല്ലാത്തിൻ്റെയും അധിപനായ അല്ലാഹു അവൻ ഹക്കായിട്ടുള്ളവനാകുന്നു, യഥാർത്ഥമായിട്ടുള്ളവനാകുന്നു. ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം, അവനല്ലാത്തൊരാരാധ്യനില്ല, അവൻ മഹത്തായ മാന്യമായ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനാകുന്നു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശങ്ങളും ഭൂമിയും അതേപോലെ തന്നെ മനുഷ്യരെയും ജീവജാലങ്ങളെയും എല്ലാത്തിനെയും സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ വലിയ ഉദ്ദേശ്യ ലക്ഷ്യം അല്ലാഹുവിനുണ്ട്. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന്? ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ അല്ല, ഒരിക്കലുമല്ല. അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ വലിയ ലക്ഷ്യം അല്ലാഹുവിനുണ്ട്. ആ ലക്ഷ്യമെന്താണ്? ആര് അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നുവോ, ആരാണ് അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാത്തവർ എന്ന് അല്ലാഹ് പരീക്ഷിച്ചറിയുന്നു. അതുപോലെ തന്നെ സത്യനിഷേധികളുടെ വിശ്വാസവും സത്യവിശ്വാസികളുടെ വിശ്വാസവും രണ്ടു വചനങ്ങളിൽ അല്ലാഹു വ്യക്തമായി പഠിപ്പിക്കുന്നു. ഈ ആയത്തിൽ പറയുന്നു, വമാ ഖലഖ്ന സമാഅ വൽ അർദ വമാ ബൈനഹുമ ബാത്തില, ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ളതും നാം നിരർത്ഥകമായി സൃഷ്ടിച്ചിട്ടില്ല. ഇങ്ങനെ വിശ്വസിക്കുന്നത്, ഇതൊക്കെ നിരർത്ഥകമായി സൃഷ്ടിച്ചതാണ്, അർത്ഥശൂന്യമാണ്, ഇതിന്റെ പിന്നിൽ യാതൊരു ലക്ഷ്യവുമില്ല എന്ന് പറയുന്നത്, ദാലിക ലന്നുല്ലദീന കഫറു, ഇത് അവിശ്വാസികളുടെ വിശ്വാസമാകുന്നു, ധാരണയാകുന്നു. എന്നാൽ അഹ്ലുൽ ഈമാൻ, വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസം എന്താണ്? അല്ലാഹു സൂറത്തു ആലി ഇംറാനിൽ പറയുന്നു, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, റബ്ബേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നീ പരിശുദ്ധനാകുന്നു, നരകശിക്ഷയെത്തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണമേ. അപ്പൊ യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹു ഈ സൃഷ്ടിച്ചു വച്ചതിൻ്റെ പിന്നിൽ വലിയ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ അള്ളാഹുവിനുണ്ട്. നാം ഓരോരുത്തരെയും സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ അള്ളാഹുവിന് ഉദ്ദേശ്യ ലക്ഷ്യമുണ്ട്. വെറുതെ സൃഷ്ടിച്ചതല്ല, പാഴ്വേലയല്ല അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പ് എന്നാണ് യഥാർത്ഥ വിശ്വാസികൾ വിശ്വസിക്കുക. എന്നാൽ അവിശ്വാസികളാകട്ടെ, ഈ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യവുമില്ല എന്ന് വിശ്വസിക്കുന്നവരാകുന്നു. സൂറത്ത് സ്വാദിലെ 28-ാമത്തെ വചനം തുടർന്നുള്ള വചനം പറയുന്നു, അം നജ്അലുൽ
1: ലദീന ആമനു വഅമിലു സ്സാലിഹാതി കൽ മുഫ്സിദീന ഫിൽ അർദ് അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ.
0: അം നജ്അലു, അതല്ല നാം ആക്കുമോ, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ,
1: വഅമിലു സ്സാലിഹാതി,
0: സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ, കൽ മുഫ്സിദീന, കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ, ഫിൽ അർദി, ഭൂമിയിൽ,
1: അം നജ്അലു,
0: അല്ലെങ്കിൽ നാം ആക്കുമോ,
1: അൽ മുത്തഖീന,
0: ഭയഭക്തന്മാരെ, സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ,
1: കൽ ഫുജ്ജാർ,
0: ദുഷ്ടന്മാരെപ്പോലെ, അല്ലെങ്കിൽ തോനിവാസികളെപ്പോലെ. അള്ളാഹു പറയുന്നു, അതല്ല വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ നാം ആക്കുകയോ, അതല്ലെങ്കിൽ സൂക്ഷ്മതയുള്ള ഭയഭക്തന്മാരെ നാം ദുഷ്ടന്മാരെപ്പോലെ ആക്കുകയോ. അതാണ് ഈ വചനം അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വചനങ്ങൾ, അവൻ്റെ കലാം ധാരാളമായി കൂടുതലായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താനും നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: ജസാകുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടത് ഹൃദയവസന്തം. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെമറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദൂഫിഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
6: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
7: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
5: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 466-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 466-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: യാ റബ്ബാനൽ ഖാദീർ.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ ഇനി അത്തഹ്സീൻ പ്രോഗ്രാമിലേക്ക്. സൂറ ബക്കറയിലെ 6-7 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബക്കറയിലെ 5 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ 2 ക്ലാസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ 6-7 ആയത്തുകളാണ് പഠിക്കുന്നത്.

0: ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم.
1: ഇവിടെ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. ഇന്നല്ലദീന കഫറു, ഇന്ന നൂണ് ശബ്ദുണ്ട്, മണിക്കണം. ഇന്ന അല്ലദീന, ദാലിൻ്റെ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലദീന അല്ല അല്ലദീന, അല്ലദീന. ഇന്നല്ലദീന കഫറു, ഇവിടെ കാഫിൻ്റെ ഒരു സിഫത്ത് അഥവാ ലൈറ്റായിട്ട് ഉച്ചരിക്കണം, കനപ്പിക്കാതെ. കഫറു കഫറു അല്ല, പലപ്പോഴും ആളുകൾ കോതി പോകുന്നത് കഫറു കഫറു എന്നാണ്, കാഫിരീൻ ഈ രൂപത്തിൽ കഫറു എന്ന്. കഫറു കാഫിനെയും ഫാഇനെയും ഒക്കെ വളരെ ലേറ്റായിട്ട് ഉച്ചരിക്കണം. കഫറു സവാഉൻ അലൈഹിം, സവാഉൻ മദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നീട്ടണം നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. ഹർക്കത്ത് ഖദർ കണക്കാക്കുന്നത് സാധാരണഗതിയിൽ നമ്മുടെ കൈ ഒന്ന് മടക്കി ഓപ്പണാക്കുന്ന ആ ഒരു സമയമാണ് ഒരു ഹർഫ് എന്ന് പറയുന്നത്. മടക്കുന്നത് മാത്രം ഒരു ഹർക്കത്ത്. അപ്പോൾ മടക്കിയാൽ മാത്രം ഒരു ഹർക്കത്ത്, അത് തുറന്നാൽ അഥവാ കൈയൊന്ന് മടക്കി തുറന്നാൽ ഒരു ഹർഫ്, ഒരു അക്ഷരം എന്ന രൂപത്തിൽ. മറ്റൊരു നിലക്ക് പറഞ്ഞാൽ ഹാഫ് ഓഫ് എ സെക്കൻഡ്, ഒരു സെക്കൻഡിൻ്റെ പകുതി, ഇത്രയാണ് ഒരു പിന്നെ ഹർക്കത്തിൻ്റെ ഖദർ എന്ന് പറയുന്നത്. ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം, അതാണ് മദ് മുത്തസിൽ. ഇനി സവാഉൻ അലൈഹിം, ഉൻ തൻവീൻ ശേഷം അലൈഹിം, ഇവിടെ ഐന്, സവാഉൻ അലൈഹിം ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം, അവിടെ മണിക്കരുത്. സവാഉൻ അലൈഹിം, സവാഉൻ അലൈഹിം, നലൈഹിം നൂനിനെ കൊണ്ടും വായിക്കരുത്, അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സവാഉൻ അലൈഹിം അഅൻദർതഹും, അഅൻദർതഹും, രണ്ട് ഹംസയാണ് തുടക്കത്തിൽ തന്നെ, എ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അഅൻദ സാക്കിന നൂനിന് ശേഷം ദാല് അവ്യക്തമാക്കി മണിക്കണം നൂനിനെ. അഅൻദർതഹും ഇഖ്ഫാഉം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കുക. അഅൻദർതഹും, ഇനി അവിടെ നിർത്തിയാൽ ബാക്കിൽ നിന്നും വീണ്ടും അഅൻദർതഹും അം ലം തുൻദിർഹും, ഇങ്ങനെ ഓതണം. ഇനി അഅൻദർതഹും അം ലം, സാക്കിന മീമിന് ശേഷം ഹംസ, കൃത്യമായിട്ട് മീമിനെ വെളിവാക്കണം. അഅൻദർതഹും അം ലം, ഇങ്ങനെ. ഇനി അം ലം തുൻദിർഹും, അം ലം തുൻദിർഹും, ഇവിടെയും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാഉം ബിഗുന്ന തുൻദിർഹും, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ധാരാളം ആളുകൾ ഇവിടെ റായിനെ കനപ്പിക്കുകയാണ് ചെയ്യുക. തുൻദിർഹും, തുൻദിർ അല്ല, റായിനെ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കുകയാണ് വേണ്ടത്. തുൻദിർഹും, തുൻദിർഹും, ഇങ്ങനെയാണ് ഓതേണ്ടത്. ലാ യുഅ്മിനൂൻ, ലാ യുഅ്മിനൂൻ, അവസാനത്തിൽ മദ് ആയിരുന്നു ഒരു സുക്കൂൻ. ഇനി അടുത്ത ആയത്ത് ഖതമ അല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം. ഖതമ ഖ, ഖനെ കനപ്പിക്കണം, ഖതമ ഖതമ അല്ല, ഖ ഖതമ, ഖതമ അല്ലാഹു, താഇനെ ലൈറ്റായിട്ട് ഉച്ചരിക്കും വേണം, ഖതമ എന്ന് കനപ്പിക്കരുത്. ഖതമ അല്ലാഹു, ഖതമ അല്ലാഹു അലാ ഖുലൂബിഹിം, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, അലാ ഖുലൂബിഹിം ഖാഫ്, ഖുലൂബിഹിം, ഖുലൂബിഹിം വഅല, സാക്കിന മീമിന് ശേഷം വ വന്നാൽ മീമിനെ വെളിവാക്കി ഉച്ചരിക്കണം, ഇദ്ഹാർ ചെയ്യണം. പലപ്പോഴും നമ്മുടെ അവിടെ മീം പൂർണ്ണമാവുകയില്ല, അല ഖുലൂബിഹിം വഅല, കാരണം രണ്ട് ചുണ്ട് തമ്മിൽ തട്ടുകയില്ല, അങ്ങനെ മീം പൂർണ്ണമാവാതെ വ ഉച്ചരിക്കും. പ്രത്യേകിച്ചും അവിടെ സാക്കിന മീമിന് ശേഷം ഫ വരുമ്പോൾ, ഫും വും എങ്ങനെ? ഗൈരിൽ മഖ്ദൂബി അലൈഹിം വലദ്ദോൽ. പലപ്പോഴും അവിടെ ആളുകൾ ഗൈരിൽ മഖ്ദൂബി അലൈഹിം വലദ്ദോലിൻ എന്നാ പറഞ്ഞു പോകുന്നത്, മീമ് പൂർണ്ണമാവുന്നില്ല.

അലിഫിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിൽ. വ അല അബ്സാരിഹിം അബ് ബാഇന ഖൽഖല ചെയ്യണം. അബ്സാരിഹിം ഗിഷാവ ഗിഷാവ ഐഷാവ ഓതരുത്, ഐഷാവ അല്ലെ ഐഷാവ ഇങ്ങനെയൊന്നുമല്ല, ഗിഷാവ ഗിഷാവ. ولهم عذاب عظيم ولهم عذاب ولهم عذاب لا ولهم عذاب لا ولهم عذاب عين وتشريكنا عذاب عذاب لا عذاب عذاب عظيم عذاب تنوين ششم عين اظهار ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് عظيم عليم عليم الا عظيم ഉച്ചാരണം അസീം. അവസാനത്തെ നീട്ടൽ മദ്ദ ആരദുൽ സുക്കൂൻ. ഇൻഷാ അല്ലാഹ് ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم.
1: സൂറത്തുൽ ബഖറയിലെ 6-7 ആയത്തുകൾ നന്നായിട്ട് പഠിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 6-7 വചനങ്ങളാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മെ പഠിപ്പിച്ചത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
3: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണൽ, വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ഈ എപ്പിസോഡിൽ യൂസുഫ് മുഷാഫ് സൂറത്തുന്നൂഹ് പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. യൂസുഫ് മുഷാഫിന്റെ സൂറത്തു നൂഹ് പാരായണമാണ് നമ്മൾ കേട്ടത്.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ ഹാഫിസ് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 48-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 45-ാമത്തെ വചനം മുതൽ പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠം ആരംഭിക്കാം.

രണ്ടാമത്തേത് ആണ്. വല തുത്വിഇ, തു എന്നുള്ളത് ത ആണ്. രണ്ടാമത് ത്വയ് എന്നുള്ളത് ത്വ ആണ് അക്ഷരം. പ്രത്യേകം ശ്രദ്ധിക്കണം.

وتوكل على الله وتوكل على الله وتوكل

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോ, ഹിഫ്ളുൽ ഖുർആൻ ക്ലാസ് എടുത്തത് ബഹുമാനനായ ഹാഫിൽ ജാഫർ സലഫി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രശസ്ത ഖുർആൻ ഖാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. വിശുദ്ധ ഖുർആനിലെ സൂറ ഫുർഖാൻ 61 മുതൽ അവസാന വചനം വരെയും സൂറ അശ്ശുഅറ മുഴുവനായും സൂറ അന്നംല് 1 മുതൽ 82 വരെയുമുള്ള വചനങ്ങളാണ് തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി വദിയ അൽ യമാനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.